0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ

മനുഷ്യകുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലെന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. എന്റെ വായനാലോകം.

0: വായനാ ദിനത്തോടനുബന്ധിച്ച് ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS തന്റെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടി. റേഡിയോ കൊച്ചി 90 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. എന്താ പറയുക, എപ്പോഴും ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് ആ ഒരു ചിരിയിൽ തന്നെ നമ്മളങ്ങോട്ട് നിറയും. എനിക്കെപ്പോഴും അങ്ങനെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചിരിക്കുന്ന മനുഷ്യർ കുറവാണ്. ആ ഉള്ളു നിറഞ്ഞ ചിരി എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു ശക്തിയുള്ള ഒരു കാര്യമാണ്. അത് അടുത്ത ആൾക്ക് കൊടുക്കുന്ന ഒരു എനർജി. അപ്പോൾ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മൾ കാണുന്നതാണ് പ്രകൃതിയോടും മനുഷ്യരോടൊക്കെ അത്രയും നന്നായിട്ട് ഇടപഴകുന്ന നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആണ് ഇന്ന് റേഡിയോ കൊച്ചി 90 FM നമ്മളോടൊപ്പം ഉള്ളത്. സ്നേഹത്തോടെ മാമിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു സോ മച്ച്.
0: ആക്ച്വലി എന്റെ വോയിസ് ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്, കാരണം ഭയങ്കര എന്താ പറയാ സന്തോഷത്തിലാണ്.
1: എനിക്കത് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ഒപ്പം ഇരിക്കാൻ കിട്ടിയ അവസരത്തിന് എനിക്കും ഒരുപാട്
0: താങ്ക് യു മാം. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പേരുണ്ട് നമ്മളിങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കും അവരെ. അതായത് ഇപ്പം നമുക്ക് അടുത്ത് വെക്കണമെന്നോ ഫോട്ടോ എടുക്കണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ആ ഒരു ലെവലിലേക്കൊന്നും നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ എവിടെയെങ്കിലും കണ്ടാൽ എന്താ പറയണേ, അവരെന്തായിരിക്കും പറയുന്നുണ്ടാവുക, അതൊന്ന് കേൾക്കണം എന്നുള്ളൊരു സംഭവം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു കാര്യം. അപ്പം അങ്ങനെ എടുത്തു പറയണ രണ്ടുപേരും, ഒന്ന് ഞാൻ ബോബി ജോസ് കട്ടിക്കാട് ഫാദറിനെ പറയും. അച്ഛൻ്റെ വായനകൾ അച്ഛൻ എന്താ പറയണേന്ന് കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഒരിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ടാനിയ എന്ന പേര് വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അയ്യോ ഇനി എനിക്കൊന്നും വേണ്ട അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായത്. അപ്പൊ അച്ഛന്റെ ഒരു കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം മാം പോയിട്ടുണ്ടായിരുന്നു, പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു
1: കൂട്ടം
0: അഞ്ചപ്പത്തിൻ്റെ. അപ്പം ആക്ച്വലി അത് കണ്ടപ്പം എനിക്ക് എങ്ങനെയും വന്ന് കാണണം മാമിന്, ആ സമയത്തൊന്ന് പേഴ്സണലി വന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെ അന്ന് ആഗ്രഹിച്ചിരുന്നു. അതേപോലെ എന്താ പറയണെന്ന് കേൾക്കാൻ വേണ്ടി, പക്ഷെ അന്ന് നടന്നില്ല. അപ്പൊ എനിക്ക് വിഷമം തോന്നി, പക്ഷെ എന്തായാലും ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒന്ന് അച്ഛൻ ഒന്ന് മാമാണ് എനിക്ക് എപ്പോഴും പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം മോളോട് തന്നെ ഇപ്പം സ്പീച്ചും അതൊക്കെ അവള് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, വേറൊന്നും അല്ല, നമ്മളാരും കോപ്പി ചെയ്യണ്ട, ഒന്ന് കേട്ടിരിക്കൂ എന്നുള്ളൊരു രീതിയിൽ ഞാൻ പറയാറുണ്ട്. അപ്പം താങ്ക് യു മാം.
1: ഒത്തിരി സന്തോഷം. മറ്റൊരു മനുഷ്യന്റെ ചിന്തയെക്കുറിച്ച് നമ്മള് ഉത്സുകരാവുക എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ വളർച്ചയുടെ ഒരു അളവ് പോലായിട്ട് ഞാൻ കാണുന്നത്. പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള സംഭാഷണങ്ങൾ നമുക്കുണ്ടാവുമല്ലോ ജീവിതത്തിൽ. അപ്പം സാധാരണഗതിയിൽ ആളുകൾ ഈ മറ്റുള്ള വ്യക്തികളുടെ എന്താ പറയുക, ഈ കുശുമ്പും കുന്നായ്മയും കുശുകുശുപ്പും എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു തലത്തിലുള്ള ഒരു സംഭാഷണം ഉണ്ടാവാറുണ്ട്. അതിൻ്റെയോട് ഒരു അടുത്ത ശ്രേണിയിലുള്ളവർ എനിക്ക് തോന്നുന്നു മറ്റുള്ള വ്യക്തികളുടെ ജീവിത കഥകൾ അറിയാൻ അല്ലെങ്കിൽ അനുഭവങ്ങൾ അറിയാൻ ഉത്സുകരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ ഉത്സുകരായിട്ടുള്ള. നമ്മൾ പൊതുവെ മാധ്യമങ്ങൾ തുറന്ന് നോക്കുമ്പോൾ വാർത്തകൾ കാണുന്ന ഒരുവിധം എല്ലാ മലയാളികളും ഒരുപക്ഷെ ആ ഒരു ശ്രേണിയിലുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് എവിടെയാണ് നടക്കുന്നതെന്നുള്ള ആ ഒരു ഉത്സുകത ഉണ്ടാവും. അതിനും മുകളിലുള്ള ഒരു ശ്രേണിയിലാണ് ഞാൻ തനിയെ പോലുള്ള ആളുകളൊക്കെ മറ്റൊരു മനുഷ്യന്റെ ചിന്താധാരയിൽ എന്താണ് എന്നുള്ളത് അറിയാന്ന് പറയുന്നത് എല്ലാവർക്കും അതിനോടൊരു അഭിനിവേശം തോന്നണമെന്നില്ല
0: ശരിക്കും. മാം ഒരു കലാകാരിയാണ്, വായന എന്ന് പറയുന്നത് മാം വായനയുടെ ലോകത്താണ്, നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്, ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. അപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ എവിടെയോ ഇങ്ങനെ കേട്ടുപോയ ഒരു കാര്യമാണ്, മാം ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ ഡിക്ഷണറി ഇങ്ങനെ വായിച്ച് പോകുന്നൊരു ഇതുണ്ടായിരുന്നു, ആ വേർഡ്സിന് ഭയങ്കര ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മാം അന്നിങ്ങനെ ഇത് ചെയ്തു പോയിരുന്നതും ഞാനിങ്ങനെ കേട്ടു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് മാമിനെ സംബന്ധിച്ച് എന്താണ് വായന, ഈ തലമുറയോട് പുതിയ തലമുറയോടും എല്ലാവരോടും തന്നെ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളോടൊക്കെ വായനയുടെ ഒരു ഒരു ശക്തി മാമിന് ചെറിയ വേർഡ്സിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയായിരിക്കും?
1: ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ ഇടത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റൊരു വ്യക്തിയുടെ ചിന്താധാരയിൽ എന്താണ് എന്ന് കണ്ടെത്താൻ ഉള്ള ഒരു നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഉത്സാഹം ഉണ്ടല്ലോ, അതാണ് ശരിക്കും വായന നമുക്ക് നൽകുന്ന സുഖം എന്ന് പറയുന്നത്. വായന നമുക്ക് നൽകുന്ന അനുഭൂതി എന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മൾ മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ത്രാണിയുള്ള വാക്കുകളിലൂടെയാണ് ഒരു സാഹിത്യകാരി അല്ലെങ്കിൽ സാഹിത്യകാരൻ നമ്മെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൽ പല ജീവിതങ്ങൾ ജീവിക്കാനുള്ള ഒരവസരമാണ്. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യമോഹികളാണ്, സ്വാതന്ത്ര്യദാഹികൾ എന്ന് ഞാനിപ്പോൾ പറയില്ല, കാരണം പിന്നെ ആവശ്യത്തിന് ആ ദാഹം ശമിപ്പിക്കാൻ

0: ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യമോഹികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉള്ള സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ അറിയാതെ എനിക്കിപ്പോഴും സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് സ്വാതന്ത്ര്യമോഹികൾ എന്ന് ഞാൻ
1: പറയാം. അതെ അതെ.
0: അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തന്നെ മറ്റൊരു ഒരു ഒരു പരിപ്രേക്ഷയായിട്ടാണ് വായനയെ, പുസ്തകങ്ങളെ, സർഗാത്മികതയെ മൊത്തമായി കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാനാവില്ല.
1: അതെ അതെ.
0: ഒരേ മാധ്യമത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പ്രകാശിപ്പിക്കാനാവില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ആധുനിക തലമുറ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ചില കാര്യങ്ങൾ നമുക്ക് ഒരു ചിത്രമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം.
1: അതെ.
0: അപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം, ചിലപ്പോൾ ഒരു റീലായിരിക്കും നമുക്കിഷ്ടം, ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കുറിപ്പായിരിക്കും നമുക്കിഷ്ടം, ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു രീതിയിലൂടെ ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോകുന്നതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പല രീതികളിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ പ്രകാശിപ്പിക്കാൻ ഇഷ്ടമാണ്. അത് അതിൻ്റെ ഏറ്റവും ഒരു ഒരു ചാലിച്ചെടുത്ത ഒരു രൂപമാണ് ഒരു പുസ്തകം എന്ന് ഞാൻ പറയും. ഇങ്ങനെ പല പല രൂപഭേദങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ചിന്തകളെ ചാലിച്ചെടുത്ത ഒരു വലിയൊരു ഭണ്ഡാരമാണ് ഒരു പുസ്തകം എപ്പോഴും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ മാധ്യമങ്ങൾ അനവധി ഉണ്ടായിട്ടും മാർഗങ്ങൾ അനവധി ഉണ്ടായിട്ടും എന്താണ് പറയേണ്ടത് എന്നറിയാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്.
1: സത്യം.
0: അപ്പൊ അത് പണ്ട് നീച്ചെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു എഴുതിയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. അത് ഇന്നത്തെ കാലത്തിന്റെ മാത്രം പ്രത്യേകത അല്ല എന്ന് പറയാനാണ്.
1: അപ്പൊ
0: കാലങ്ങളായി അതൊരു പ്രശ്നമാണ്. ദ മോർ ആൻഡ് മോർ മീൻസ് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്, ദ ലെസ് ആൻഡ് ലെസ് വി ഹാവ് ടു സേ എന്നുള്ളത്. അപ്പോ നമുക്ക് മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഈ പറയുന്ന സ്വാതന്ത്ര്യം നമുക്ക് വെട്ടിപ്പിടിക്കാനാവാത്തത്. പക്ഷെ ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് വിനിയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ്, എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതിന് ഉത്തരം കിട്ടുക വായനയിലൂടെയായിരിക്കും.
1: യെസ്.
0: കാരണം ആ വായനയിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്നുള്ളതിലുപരിയായി ഈ എഴുതുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് മാത്രമല്ല വായനയിലൂടെ നമുക്ക് കിട്ടുന്നത്, അത് തുറന്നു തരുന്ന കുറേ വാതിലുകളുണ്ട്. അതിലൂടെ നമ്മളിങ്ങനെ പല ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, പല ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, പല കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ആ സഞ്ചാരങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അനുഭവ സമ്പത്തായി മാറുകയും എന്താണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലൊരു ധാരണ നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എല്ലാവരും, പക്ഷേ ഇന്നത്തെ തലമുറ തനിയത് അങ്ങനെ ചോദിച്ചില്ല എങ്കിലും ഇന്നത്തെ തലമുറ അങ്ങനെ വായന കുറവാണ് എന്നുള്ള ഒരു ധാരണയുള്ള ആളല്ല ഞാൻ. അപ്പം ഇന്നത്തെ തലമുറ നന്നായിട്ട് വായിക്കുന്ന കുട്ടികളാണ്, വായനയിലോട്ട് എന്താ പറയുക ഒരു മമതയുള്ള കുട്ടികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരമ്പരാഗതമായിട്ട് വായന എന്ന് പറയുമ്പോൾ ഒരു ഗ്രന്ഥശാലയിൽ പുസ്തകം എടുത്ത് വെച്ചിരുന്ന് വായിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പൊ അത് മാറിയിട്ടുണ്ട്.
1: യെസ്.
0: പല രീതികളിൽ അവർ വായിക്കുന്നു, പക്ഷെ വായിക്കാതിരിക്കുന്നില്ല.
1: അതെ അതെ. മാം എപ്പോഴും ആ പുസ്തകത്താൾ ഇങ്ങനെ മറച്ച് വായിക്കുന്നതായിരിക്കും മാമിന്റെ ഒരു.
0: അതെ അതെ അതെ. അതിന്റെ ഭയങ്കര ഒരു ഒരു
1: ഫീൽ,
0: പ്രണയാർദ്രമായിട്ടുള്ള ഒരു ഫീല്. എനിക്ക് ഓരോ പുസ്തകവും ഞാൻ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരുപാട് സ്നേഹമാണ് മനസ്സിലെപ്പോഴും വരാം ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ എനിക്ക്. അപ്പോൾ പ്രണയാർദ്രം എന്ന് കേൾക്കാൻ സുഖമുള്ളതിന് മാത്രം വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഓരോ പുസ്തകം എടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാസ്മരികത ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ ഉള്ളിലിങ്ങനെ ഒരു ഒരു രോമാഞ്ചം വരുന്ന ഒരു പറയുമ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് ചിലപ്പോൾ കേൾക്കുന്നവർ പറയായിരിക്കും. പക്ഷെ അങ്ങനെ അങ്ങനെ പുസ്തകങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്താ പറയുക, എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ അങ്ങനെ എണ്ണിത്തീരാൻ പറ്റാത്ത തരത്തിൽ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, അതും സമ്മതിക്കണം. ഞാൻ കുറച്ച് പുസ്തകങ്ങളെ വായിച്ചിട്ടില്ലായിരിക്കുള്ളൂ. അതായത് എന്നെക്കാളും ഇപ്പോൾ ഒരുപാട് വായിക്കുന്ന അനവധി പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുന്ന ഓരോ പുസ്തകവും പൂർണ്ണമായിട്ട് അത് എൻ്റേതായിട്ട് അങ്ങ് മാറും. അത് അതായത് ഞാൻ
1: ഓൺ ചെയ്ത്
0: ആക്കും. അതെ. അപ്പം അത് ഭൗതികമായിട്ട് അത് എൻ്റേതാവുന്നു എന്നുള്ളത് മാത്രമല്ല, പക്ഷെ അത് മാനസികമായിട്ട് ഏതൊക്കെ തലങ്ങളിൽ അത് എൻ്റേതാക്കാൻ സാധിക്കുമോ ആ തലങ്ങളിലൊക്കെ ഞാൻ അതിനെ എൻ്റേതാക്കി മാറ്റും. അങ്ങനെ ആകുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു ഒരു മാന്ത്രികതയുണ്ട് പുസ്തകങ്ങളുടെ. അപ്പം ഞാൻ ഇതിനു മുൻപ് ഒരു ഒരു വായനോത്സവത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് പണ്ട് ഞാൻ മസൂരിയിൽ ട്രെയിനിങ്ങിന് IAS അക്കാഡമിയിൽ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു ലൈബ്രറി ഉണ്ട്, ഗാന്ധി ദർശൻ ലൈബ്രറി. അപ്പോൾ നമ്മളെല്ലാവരും ഐ എസ് കിട്ടണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഏറ്റവും അധികം ഇങ്ങനെ ഒരു സ്വർഗവാതിൽ തുറക്കുന്നു എന്നുള്ള മട്ടിലാണ്.

0: ഈ മസൂരി അക്കാദമിയെ കുറിച്ച് ചിന്തിക്കുന്നത്, അപ്പൊ ലബാസിന മസൂരി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വർഗവാതിൽ തുറന്ന് അതിൻ്റെ അകത്ത് കയറിയപ്പോഴും അതിന്റെ ഉള്ളിലെ ഒരു ഗർഭഗൃഹം എന്ന് പറയുന്നത് എനിക്ക് ഈ ലൈബ്രറി ആയിരുന്നു.
1: ഓ,
0: അവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആകൃഷ്ടരാകുന്നത് ഹിമാലയ സാനുക്കളുടെ താഴ്വരയിലാണ് ഈ അക്കാഡമി ഉള്ളത്. അപ്പൊ ഞങ്ങളുടെ അക്കാഡമിയിലെ ലോണിൽ നിന്ന് നേരെ കാണുന്നത് ഹിമാലയ സാനുക്കളാണ് ശരിക്കും. അപ്പൊ അത്ര കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിതയുള്ള സ്ഥലമാണ്. അങ്ങനെ മഞ്ഞു

0: ഒരു ഒരു കാന്തശക്തിയാണ്. അത് ഈ പറഞ്ഞ പോലെ പരസ്പരം ഒരു ബന്ധം ഉണ്ടാവണം.
1: അതെ,
0: അത് വായനക്കാരനും അല്ലെങ്കിൽ വായനക്കാരിയും പുസ്തകവും തമ്മിലും അതുപോലെ ഒരു ബന്ധം ഉണ്ടാവണം. എങ്കിലേ ഇതിന്റെ ഈ മാസ്മരികതയൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെ ഞാൻ ലൈബ്രറിയിൽ എന്നും വൈകുന്നേരം, ഞാൻ അവിടെ ഉള്ള ദിവസങ്ങളെല്ലാം ഞാൻ വൈകുന്നേരം ലൈബ്രറിയിൽ പോവായിരുന്നു. അപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നേരെ ലൈബ്രറിയിൽ കയറിക്ക് എന്റെ യാത്ര. ഞാൻ അവിടെ പോയി ചിലപ്പോൾ ഒരു പേജായിരിക്കും വായിക്കുന്നത്, രണ്ട് പേജായിരിക്കും, ചിലപ്പോൾ ഒന്നുമേ വായിക്കില്ലായിരിക്കും. അതിലൂടെ വെറുതെ ചുറ്റി നടക്കുക, പരതി നടക്കുക എന്നുള്ളത് തന്നെ മനഃശാന്തി തരുന്നൊരു കാര്യമാണ്. എനിക്ക് ഓർമ്മയില്ല, ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, അവിടെ ഇതുപോലെ ഒരു ദിവസം ഞാൻ ഒരു പുസ്തകം എടുത്തിട്ട്, ഒഴഹാൻ പാമുഖിൻ്റെ ഒരു പുസ്തകമായിരുന്നു, അപ്പോൾ ആ പുസ്തകം എടുത്തിട്ട് ഞാൻ ഈ ലൈബ്രറിയുടെ അവിടെ വായിക്കാനുള്ള ലൗഞ്ചസ് ഉണ്ട്, ചെറിയ സോഫ പോലത്തെ. അപ്പോൾ ഈ ലൗഞ്ചിൽ വന്ന് ഞാൻ ഇരുന്നു. അപ്പോൾ അത് ആ സോഫ എൻ്റെ നേരെ പുറകിലൊരു വലിയൊരു ജനാലയാണ്, അടികളും കമ്പികളും ഒന്നുമില്ല, വലിയൊരു ജനാലയാണ്. ആ ജനാലയിലൂടെ ഈ പറയുന്ന മഞ്ഞുമലകളും ഹിമാലയ സാനിക്കളുമാണ് കാണുന്നത്. അപ്പോൾ മുന്നിൽ കാണാത്താ ദൂരത്തോളം തടി ഷെൽഫുകളിൽ പുസ്തകങ്ങൾ. അപ്പൊ അതാണ് നമ്മുടെ രംഗം എന്ന് ഓർത്തു. ആ ലൈബ്രറിയിൽ വേറൊരു മനുഷ്യൻ പോലും ഇല്ല ആ പ്രദേശം, എനിക്ക് കാണാവുന്നിടത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ ഞാനും ഈ പുസ്തകങ്ങളും എൻ്റെ കയ്യിൽ, ഈ പാമുഖിൻ്റെ ഈ ബുക്കും, പുറകിൽ ഈ മഞ്ഞുമലകളും, ഇങ്ങനെ അവിടെ ഇങ്ങനെ സ്വർഗതുല്യമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് അതങ്ങ് വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങി കുറച്ചു നേരം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ ഒരു പട്ടണത്തിൻ്റെ വർണ്ണനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇസ്താൻബുളിൻ്റെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് ഞാൻ പറയുന്നത്, എനിക്ക് ആ വാക്കുകളൊന്നും അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ യു നോ ഹൗ ഐ ഫെൽറ്റ് അറ്റ് ദാറ്റ് ടൈം, ദാറ്റ് ഈസ് അൺബിലീവബിൾ ആൻഡ് ദാറ്റ് കൻ നോട്ട് ബി ഇറേസ്ഡ്. അപ്പോൾ
1: അത് മനസ്സിലാവുണ്ട്, എക്സ്പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത്.
0: അപ്പം ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ്, ഒന്നോ രണ്ടോ പേജുകൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വർണ്ണനയ്ക്കനുസരിച്ച് ഞാൻ ആ നഗരം അല്ലെങ്കിൽ ആ പട്ടണം ഞാനൊന്ന് ഇങ്ങനെ എൻ്റെ ഭാവനയിലൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പം ഞാനതിങ്ങനെ വിഭാവന ചെയ്ത് വരുമ്പോൾ ഇതിൽ പറയുന്ന ഒരു ഒരു മഴവില്ലിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, ആ പട്ടണത്തിലെ ഒരു മഴവില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാനിത് വിഭാവന ചെയ്ത് നേരെ തിരിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ മനനം ചെയ്ത് പതുക്കെ പതുക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞൊന്ന് തിരിഞ്ഞ് പുറത്ത് ആ ജനാലയിലൂടെ പുറത്ത് നോക്കിയപ്പോൾ ആ മഞ്ഞു മലകളുടെ മുകളിൽ, ഹിമാലയത്തിന്റെ മുകളിൽ ഒരു വലിയ മഴവില്ല.
1: അവിടെ
0: വലിയ മഴ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ മഴവില്ലതാണ്. അത് ശരിക്കും നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ, നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുട്ടികൾക്ക് ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്ന പോലെ അത്രയും ആ ലെയേഴ്സ് ഓരോന്നും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടുള്ള ഒരു മഴവില്ല അവിടെ ഇങ്ങനെ വിടർന്ന് പൂത്ത് നിൽക്കുന്നു. ഞാനിത് വായിച്ച് കണ്ടടിച്ച് അങ്ങോട്ട് തോന്നും. അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങ് ഇത് എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഈ ചിന്തകളാണോ ഞാൻ ഈ കാണുന്നത്, ശരിക്കും അവിടെ മഴവില്ലാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ വേറൊരു ലോകത്തായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് ഫോൺ എടുത്തിട്ട് അതിൻ്റെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സംശയം തീർക്കാനായിട്ട് ഞാനൊരു ചിത്രം എടുത്തു. ഫോണിൽ ക്യാപ്ചർ ആവുന്നുണ്ടോ അതോ ഇനി എനിക്ക് തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതാണോ തോന്നിയതാണോ എന്നറിയാനായിട്ട്. അങ്ങനെ ആ ചിത്രം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് ആ മഴവില്ല് കണ്ടു എന്നുള്ളത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു അനുഭവം എന്ന് മാത്രമല്ല, പക്ഷെ പ്രതീകാത്മകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശരിക്കും പുസ്തകങ്ങളിൽ നിന്ന് അത്രത്തോളം
1: കിട്ടുന്ന
0: ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ
1: അത് കേട്ടപ്പോൾ എനിക്കൊരു ഗൂസ്ബംസ് വരുന്ന ഒരു അവസ്ഥയായിരുന്നു മാം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ അടുത്ത ചോദിക്കാനിരുന്നത് മാം, മനുഷ്യരായിട്ടുള്ളൊരു ഒരു ഇപ്പൊ ഐ എസ് ട്രെയിനിങ്ങിലുള്ള കുട്ടികളോട് മാം ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി, മനുഷ്യരെ മനസ്സിലാക്കുക, മനുഷ്യരെ കുറെ കൂടെ കാണുക. അപ്പൊ പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ അതൊരു വഴിക്ക് നടക്കും, അത് നമ്മൾ അത്രയ്ക്കും അതിങ്ങനെ ഇങ്ങനെ ക്രേവ് ഇതിങ്ങനെ പഠിക്കണം, ഓക്കെ. ബട്ട് അതിലും ഉപരി നമ്മൾ മനുഷ്യരെ കാണുക, മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദ അൾട്ടിമേറ്റ് തിങ് പ്രകൃതി അറിയുക എന്നുള്ളതും. ആക്ച്വലി നമ്മൾ
0: മനുഷ്യരെ കാണാനും അറിയാനും ജീവിതം എന്താണെന്ന് പഠിക്കാനും എല്ലാത്തിനുമുള്ള ഒരു മാർഗം കൂടിയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഞാനിപ്പോൾ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരിൽ നിന്നുള്ള ഒരു ഒരു ആംഗിളിൽ നിന്നും നോക്കാതെ നമ്മൾ ഒരു വായനക്കാരി അല്ലെങ്കിൽ വായനക്കാരൻ എന്നുള്ള ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പുസ്തകം ഓരോ വ്യക്തിയുടെ കയ്യിലെത്തുമ്പോഴും അത് മറ്റൊരു പുസ്തകമായിട്ട് മാറുക ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു പുസ്തകം, ഇപ്പോൾ അത് എൻ്റെ പുസ്തകത്തിൻ്റെ 14 പതിപ്പ് ഇറങ്ങി എന്ന് പറയുമ്പോൾ ശരിക്കും അത് 14,000 പുസ്തകങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന്. അത്രയും ആളുകളുടെ കയ്യിലെടുക്കുമ്പോൾ അവർ ഓരോരുത്തരും അത് കയ്യിലെടുക്കുമ്പോൾ അത് അവരുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു പുതിയ പുസ്തകമായിട്ട് ജനിക്കുകയാണ്.

0: ശരിക്കും. അപ്പൊ അത് മനുഷ്യനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം മാത്രമാണ് പുസ്തകങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏത് മാർഗം സ്വീകരിച്ചാലും, അത് സാഹിത്യമായാലും കലയായാലും പൊതുജന സേവന ആയാലും ഈ പറഞ്ഞ ഭരണമായാലും അല്ല നിങ്ങൾ ബിസിനസ്സാണ് സംരംഭകനാണ് എന്തായാലും എന്ത് കാര്യമായാലും അത് മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏക വിജയം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമുക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് രണ്ട് കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ഉത്തേജനം നൽകുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് അറിവ് നൽകുന്ന, നമ്മളെ പിന്തുണയ്ക്കുന്ന, നമ്മുടെ പിറകിൽ എന്ന് പറയും ബലമായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും എപ്പോഴും. ആ ചിലപ്പോൾ അവര് പ്രത്യക്ഷമായിട്ടുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ അദൃശ്യരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ആരും ഒരു കാര്യമൊന്നും അവർ ലോകത്തൊറ്റയ്ക്ക് ചെയ്ത് തീർത്തിട്ടില്ല.
1: സത്യമാണ്.
0: അപ്പൊ അങ്ങനെ പിന്നിലുള്ള പിൻബലമായിട്ട് നിൽക്കുന്ന കുറച്ചുപേരുണ്ടാവും. നമ്മളെപ്പോഴും അവരെ കുറിച്ച് മാത്രമേ സാധാരണഗതിയിൽ ചിന്തിക്കാറുള്ളൂ, അവർക്ക് മാത്രമേ നന്ദി പറയാറുള്ളൂ
1: അല്ലേ? കറക്റ്റാണ്.
0: ഒരു വിജയം കൈവരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ,
1: അതെ അതെ.
0: പക്ഷേ അതേപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവര് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ലഭിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ദോഷം ലഭിക്കുന്ന വ്യക്തികളാണ്
1: അല്ലേ?
0: അപ്പൊ ഈ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നവരെ നമ്മൾ സാധാരണഗതിയിൽ അവരെ നിർവചിക്കാറില്ല, അവർക്ക് നന്ദി പറയാറില്ല. പക്ഷെ അവരില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി അർത്ഥവത്താകില്ല.
1: അതെ
0: അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും, ഞാൻ ഏറ്റവും നല്ല ഡോക്ടർ ആണെങ്കിൽ എന്നെ വിശ്വസിച്ച ഒരു രോഗി മുന്നിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും നല്ല ഡോക്ടറായിട്ട് കാര്യമില്ലല്ലോ.
1: അതെ അതെ.
0: അപ്പൊ ആ മുന്നിലുള്ള വ്യക്തി എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ആ ഗുണഭോക്താവ് എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ആ ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അങ്ങോട്ട് നൽകാനാകൂ. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നല്ലൊരു പ്രഭാഷകയായിട്ട് മാറില്ലല്ലോ. തനിക്ക് എന്നെ കേൾക്കാൻ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നല്ല പ്രഭാഷകയാവുന്നത്. അപ്പൊ അത് പരസ്പര പൂരകമാണ്. പക്ഷെ ഗുണഭോക്താവിന് നമ്മൾ വേണ്ടുന്ന അത്ര നന്ദിയോ പ്രാധാന്യമോ കൊടുക്കാറില്ല. അപ്പൊ അത് ഏത് കർമ്മത്തിലാണെങ്കിലും ഏത് പ്രവൃത്തി പഥത്തിലാണെങ്കിലും ആ മുന്നിലുള്ള വ്യക്തി നമ്മുടെ ഗുണഭോക്താവ് ആരാണ് എന്നുള്ളത് കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക.
1: താങ്ക് യു മാം. നമ്മളിപ്പോ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വളരെ വിഷമത്തോടെ വൈൻഡപ്പ് ചെയ്യാണ്.
0: ഇനിയും തുടരും
1: അങ്ങനെ
0: മറ്റൊരു അവസരത്തിൽ.
1: അതെ, മറ്റൊരു അവസരത്തിൽ മാം ഇനിയും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരും.
2: എന്റെ വായനാലോകം, വായനാനുഭവങ്ങൾ പരിപാടിയിൽ പങ്കുവച്ച് സംസാരിച്ചത് ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഗീത

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഹന്ന. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലാണ്. 90th വാർഷികാഘോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പുല്ലുവഴി പബ്ലിക് ലൈബ്രറി. പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലെ ആദ്യത്തെ ദൃശ്യങ്ങൾ ഒരു തറവാടിൻ്റേതാണ്, പുസ്തകങ്ങളുടെ തറവാട്. ഇന്ന് നമ്മളോടൊപ്പം പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലെ ഭാരവാഹികളും എത്തിച്ചേർന്നിട്ടുണ്ട്. പുല്ലുവഴി ലൈബ്രറിയിലെ വിശേഷങ്ങളും ഓർമ്മകളും നമുക്കിനി കേൾക്കാം.
1: നമസ്കാരം, എൻ്റെ പേര് മനീഷ്, ഞാൻ പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്.
2: എൻ്റെ പേര് VM ഉണ്ണി, ലൈബ്രറിയുടെ പ്രസിഡൻ്റാണ്.
0: പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലെ ആരംഭ നാളുകളെ കുറിച്ച് ഞങ്ങളോട് പറയാമോ?
1: പുല്ലുവഴി വായനശാലയുടെ ചരിത്രം 1935 തുടങ്ങുന്നതാണ്. 1935 ഇവിടെ ഉള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് അവരുടെ ശ്രമഫലമായി ഒരു ലൈബ്രറി സ്ഥാപിക്കുകയും 1951 അത് അഫിലിയേഷൻ നൽകുന്നത്. ഈ കാലഘട്ടത്തിനിടയിലൊക്കെ ലൈബ്രറി എന്ന രീതിയിൽ അതിൻ്റെ വളർച്ച കാലക്രമേണ ഉയർന്നു വരികയുണ്ടായി. 1951 രജിസ്ട്രേഷൻ നടത്തുകയും തുടർന്ന് വായനശാല കുറച്ചുകൂടി സജീവമായി മുമ്പോട്ട് വരികയും ചെയ്തു. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് 15,000+ പുസ്തകങ്ങളുമായി ഈ ഗ്രാമപ്രദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ലൈബ്രറി.
0: നമ്മുടെ ഈ ലൈബ്രറിയിൽ ഏകദേശം എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും?
1: ഞാൻ സൂചിപ്പിച്ചാൽ 15,000+ പുസ്തകങ്ങളുണ്ട്. വിവിധങ്ങളായ പുസ്തകങ്ങളാണ്. ഈ ലൈബ്രറിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു റെഫറൻസ് ലൈബ്രറി കൂടിയാണ്.
0: നമുക്കിനി വായനക്കാരെ കുറിച്ച് അറിയാം. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസം എന്ന് പറയപ്പെടുന്ന ഒരു ദിവസം ഏതായിരിക്കും?
1: എവിടത്തെയും പോലെ തന്നെ വീക്കെൻഡുകളാണ് ഇവിടെയും തിരക്കുള്ള ഒരു ദിവസം. എല്ലാ ദിവസങ്ങളിലും വായനക്കാർ കടന്നു വരാറുണ്ടെങ്കിലും വീക്കെൻഡിലാണ് നമുക്ക് പരമാവധി തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്.
0: ഓക്കെ, ഇനി വായനക്കാർ ഏറ്റവും തിരക്കി വരുന്ന ഒരു പുസ്തകം എന്നൊക്കെ പറയാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയായിരിക്കും?
1: അങ്ങനെ ഒരു പേര് ശരിക്കും പറയാൻ പറ്റില്ല ഈ ലൈബ്രറിക്ക്. കാരണം ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്ന പുസ്തകങ്ങളായിരിക്കും ആ കാലഘട്ടത്തിൽ ആളുകൾ തിരക്കി വരുന്നത്. നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ ഒരു പുസ്തകം, ഒരു പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആളുകളുടെ വരുന്ന ആളുകളുടെ ചോയ്സ് അനുസരിച്ചാണ് പുസ്തകങ്ങൾ. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു എക്സാമ്പിൾ, നമ്മുടെ ആടുജീവിതം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകമായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞു വരുന്നൊരു പുസ്തകം അതായിരുന്നു. അതുപോലെ ഓരോ വർഷങ്ങളിലും ഓരോ കാലഘട്ടത്തിലും കടന്നു വരുന്ന പുസ്തകങ്ങൾ, നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാവുന്ന പുസ്തകങ്ങൾ, അതായിരിക്കും വായനശാലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആലോചിച്ച് ചോദിച്ചെത്തുന്നത്.
0: ആ, അത് പറയുമ്പോഴാണ് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ വായിക്കാൻ വരുന്നത്? മുതിർന്നവരാണോ യൗവനക്കാരാണോ ഈയിടെ ലൈബ്രറിയിൽ കൂടുതലായിട്ട് വരുന്നത്?
1: പുല്ലുവഴി വായനശാലയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ആളുകളാണ് ഇവിടെ ഉള്ളത്. മുതിർന്നവർ തുടങ്ങി തീരെ ചെറുപ്പമുള്ള ആളുകൾ വരെ വായനക്കാരായിട്ടുണ്ട്, വിവിധ ഏജ് ഗ്രൂപ്പിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് ഞങ്ങളുടെ മുൻകാല ലൈബ്രറിയിലായിരുന്ന, ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം കുട്ടമ്മാവൻ എന്ന് വിളിക്കുന്ന കേശവപിള്ളയാണ്. പുള്ളി ലൈബ്രറിയിലായിരുന്നു ഈ വായനശാല ഒട്ടുമുക്ക പുസ്തകങ്ങളും വായിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പം ആ അതുപോലൊരു തലമുറ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാരായ തീരെ കുഞ്ഞുങ്ങൾ എന്ന് വേണി പറയാവുന്ന ഒരു തലമുറയുണ്ട്. അവരും നന്നായി വായിക്കുന്നവരാണ്. അവരും ഞങ്ങളോടൊപ്പം എപ്പോഴും കൂടെയുണ്ട്.

0: 90-ാം വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഈ ലൈബ്രറിക്ക് ലഭിച്ച ചില നേട്ടങ്ങളും പുരസ്കാരങ്ങളും ഞങ്ങളോട് പറയാമോ?
1: മികച്ച ലൈബ്രറിക്കുള്ള താലൂക്ക് തല പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനമായും ഈ ലൈബ്രറിക്ക് 90 വർഷത്തിനിടയ്ക്ക് നമുക്ക് പറയാവുന്നത്. പിന്നീട് ഈ ലൈബ്രറിയിൽ തുടങ്ങി വച്ച വ്യത്യസ്തമായ പല പരിപാടികളുമാണ് പിന്നീട് പല ലൈബ്രറികളും ഏറ്റെടുത്തിരിക്കുന്നത്.
0: 90-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ ലൈബ്രറിയിൽ പ്രത്യേകമായി നടത്തപ്പെടുന്ന പരിപാടികൾ എന്തൊക്കെയാണ്?
1: നവതി ആഘോഷത്തിന്റെ ഭാഗമായി 3 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് ഞങ്ങളിവിടെ നടത്തി വന്നത്. ആദ്യമായി തന്നെ ഒരു ഈ നവതി ആഘോഷത്തെക്കുറിച്ച് വിളംബരം ചെയ്തൊരു വിളംബര ജാഥയും, പിന്നീട് ഇവിടെ 10 വർഷമായി പാട്ടും തേങ്കണം എന്നൊരു പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ മാസങ്ങളിലെയും 2-ാമത്തെ വെള്ളിയാഴ്ച പാട്ട് പാടുന്നവരും പാട്ട് ആസ്വദിക്കുന്നവരും ഒത്തുചേരുന്നൊരു വേദി. അവിടെ പ്രത്യേക ചടങ്ങുകളോ പ്രത്യേക രീതികളോ ഒന്നുമില്ല. ആർക്കും വരാം, ആർക്കും പങ്കെടുക്കാം, ആർക്കും പാടാം, ആർക്കും ആസ്വദിക്കാം. അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന രീതിയിൽ നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി അന്ന് ദിവസം ഞങ്ങളത് തുടക്കം കുറിക്കുകയും പിറ്റേ ദിവസം ഈ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ സത്യനന്ദിക്കാടാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ധർമ്മരാജ് അഡാട്ട് മാഷും ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം. പിന്നീട് നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും വന്നുണ്ടായിരുന്നു. അതിനുശേഷം 2 പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന ബേപ്പൂർ സുൽത്താൻ്റെ പ്രേമലേഖനം എന്ന നാടകം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും ചേർന്നാണ് ആ നാടകം ഇവിടെ അവതരിപ്പിച്ചത്. ഏകദേശം അവർ 2000-ത്തോളം വേദികൾ അവതരിപ്പിച്ചൊരു നാടകമാണ്. സൂര്യകൃഷ്ണമൂർത്തി ഡയറക്റ്റ് ചെയ്ത ഒരു നാടകമാണ്. ശ്രീ അമൽരാജും ഭാര്യ ദിവ്യലക്ഷ്മിയുമാണ് ആ നാടകം ഇവിടെ അവതരിപ്പിച്ചത്. പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ ഈ 90 വർഷത്തിനിടയ്ക്ക് ഈ വായനശാലയുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്ന ഞങ്ങളുടെ മുൻകാല തലമുറയെ ആദരിച്ചു. അത് കൃത്യമായി പറയുകയാണെങ്കിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻ ഭാരവാഹികളായിരുന്ന അവരെ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അവർക്കൊരു ആദരം ആണ് ഞങ്ങൾ അന്ന് നൽകിയത്. അതിനുശേഷം നാട്ടിലുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഈ വായനശാലയുടെ ധര വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് ആ പരിപാടികൾ അവതരിപ്പിച്ച് വളരെ മികച്ച രീതിയിലുള്ള ഒരു പരിപാടികളായിരുന്നു ആ 3 ദിവസവും ഇവിടെ ഉണ്ടായിരുന്നത്. പൊതുവായിട്ടൊരു അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്.
0: പുൽവഴി പബ്ലിക് ലൈബ്രറിയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഓൺലൈനിലെല്ലാം നമ്മൾ ആദ്യം കാണുന്നത് ഈ നാടക പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ ഈ നാടക പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്.
1: ലൈബ്രറിയുടെ കാര്യം പറയുമ്പോൾ തന്നെ പുല്ലുവഴി എന്ന ഗ്രാമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കലയും രാഷ്ട്രീയവുമാണ്. പുല്ലുവഴിയിൽ നാടകം ഒരു ഹരമായിരുന്നു ലൈബ്രറി, പ്രത്യേകിച്ചും ലൈബ്രറിയിൽ. ഇവിടെ കളിച്ചു വളർന്ന, ഇവിടെ തുടക്കം കുറിച്ച ഒരു ഗ്രൂപ്പാണ് പിന്നീട് കൊച്ചിൻ അനുപമ എന്ന പേരിൽ കേരളത്തിലുടനീളം വിഖ്യാതമായ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ്. അതോടൊപ്പം നാടകം എന്നും പുല്ലുവഴിയുടെ ആത്മാവിൽ കലർന്ന് ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കേരളത്തിൽ ആദ്യമായി ഒരു ഒറ്റയാൽ നാടകമേള പുല്ലുവഴിയിൽ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. വൻ വിജയമായിരുന്നൊരു നാടകമേളയായിരുന്നു. അതിനുശേഷമാണ് പലയിടത്തും ഈ ഒറ്റയാൽ നാടകമേളകൾ, ഒറ്റയാൽ നാടകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത്.
0: നമ്മളാണിപ്പോ ഒറ്റയാൽ നാടകം ആദ്യമായിട്ട്
1: ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഒറ്റയാൽ നാടകമേള എന്ന് സംഘടിപ്പിച്ചത് പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലാണ്.
0: പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയുടെ ഒരു ചരിത്രമായിട്ട് പറയുന്നത് കൊല്ലംകുടി വീട്ടിലെ അയ്യപ്പൻ ചേട്ടൻ ആദ്യം നിരക്ഷരനായിരുന്നു എന്ന്, നമ്മുടെ ലൈബ്രറിയുടെ സഹായത്തോടെ അക്ഷരങ്ങളെ പഠിക്കുവാനും പിന്നീട് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ തുടങ്ങിയെന്ന് അറിയാനിടയായി. അപ്പൊ ഞങ്ങൾക്ക് അയ്യപ്പൻ ചേട്ടനെ കുറിച്ച് അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹം.
2: കൊല്ലംകുടി അയ്യപ്പൻ ചേട്ടൻ ഈ വായനശാലയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹം നിരക്ഷരനായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇവിടെ പുസ്തകങ്ങൾ എടുത്ത് വയ്ക്കുക, അങ്ങനെ പല പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് വായിക്കണം എന്നുള്ള ആഗ്രഹം സജീവമായി കലശലായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം അക്ഷരം പഠിച്ചു. അക്ഷരം പഠിച്ച് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, നല്ലൊരു വായനക്കാരനായി മാറി. അതൊരു വലിയ ചരിത്രമാണ്. അങ്ങനെ അദ്ദേഹം ആ പുസ്തകങ്ങൾ വായിക്കുകയും ഒരു വായനക്കാരെന്നുള്ള നിലയിൽ സജീവമായിട്ട് ഇവിടുത്തെ എല്ലാ ചർച്ചകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മക്കളും ഈ വായനശാലയുടെ സജീവ പ്രവർത്തകരും വായനക്കാരുമാണ്. അദ്ദേഹം ഒരു 6 മാസം മുമ്പാണ് അദ്ദേഹം ഓർമ്മയായി മാറിയത്, നമ്മളെ വിട്ടുപോയത്.
0: ലൈബ്രറിയിലെ വായനക്കാരെ ഏറ്റവും കൂടുതൽ

0: അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ശാസ്ത്രവിഷയ ചർച്ചകൾ, അങ്ങനെ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ. അങ്ങനത്തെ ചർച്ചകൾ ഇവിടെ ലൈബ്രറിയിൽ നടത്തപ്പെടാറുണ്ടോ?
1: ഇവിടെ 1975 ഒരു ഗ്രാമശാസ്ത്ര സമിതി എന്നുള്ള പേരിലൊരു ശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ സർക്കുലേറ്റ് ചെയ്യുകയും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയൊക്കെ

0: പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്.
1: ഈ 90 വർഷം പഴക്കമുള്ള ഒരു ലൈബ്രറി, അപ്പൊ അതിൽ നിങ്ങൾക്ക് കൂടുതൽ കുറെ ഓർമ്മകൾ കാണുമല്ലോ, അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് ഏതെങ്കിലും 2-3 ഓർമ്മകൾ പങ്കുവെക്കാമോ?
2: ഞാൻ ഇവിടെ വന്നപ്പോൾ ഹന്നയായിട്ട് ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ദീർഘകാലം ഒരു പ്രവാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലെത്തിയതിന് ശേഷമാണ് വായനശാല വീണ്ടും സജീവമായി പ്രവർത്തനത്തിലേക്ക് വന്നത്. പക്ഷേ അന്ന് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഈ ഒറ്റയാൾ നാടകമേള തന്നെയാണ്. പിന്നീട് ധര വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ഒരു ചക്ക ഫെസ്റ്റ്, ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും ചക്കയുടെ ഉപയോഗങ്ങളും കുറിച്ച് വനിതാ വേദിയുടെ നേതൃത്വം സംഘടിപ്പിച്ചിരുന്നു. സമീപകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർത്തിരിക്കുന്നതും എപ്പോഴും ചോദിക്കുന്നതും ഈ രണ്ട് പരിപാടികളെ കുറിച്ചാണ്.
1: സാറിന്റെ അഭിപ്രായത്തിലുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്?
0: എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയോ ഞാൻ വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിരക്ഷരരായ മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുക, ഏതാണ്ട് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എങ്ങനെയോ ഈ വായനശാലയിൽ വന്നു വിട്ടു. അതിനുശേഷം വായിച്ചാണ് ഞാൻ ഇന്നത്തെ നിലയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ അന്ന് വായിച്ച പുസ്തകങ്ങളിൽ പി ഗോവിന്ദപിള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത എഥൽ ലിലിയൻ ഓയിനിച്ചിൻ്റെ കാട്ടുകടന്നൽ എന്നുള്ള നോവൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വായിക്കാൻ ഇട വന്നത് എൻ്റെ ജീവിതത്തെ ഗണ്യമായി സ്വാധീനിച്ചു. അത് പിന്നീട് പുരോഗമന രാഷ്ട്രീയ ചിന്തകൾ, സാംസ്കാരിക ചിന്തകളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോവുകയും ആ രീതിയിൽ വായിക്കുകയും ഇടയ്ക്ക് എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം എന്നാലും നമ്മുടെ ചിന്താപരമായ നമ്മുടെ വികാസത്തിന് എല്ലാം ഇന്നത്തെ ഒരു രൂപത്തിലേക്ക് ഞാൻ വികസിച്ചതിന് ഈ വായനശാലയോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഈ വായനശാലയുടെ ജീർണാവസ്ഥയിലുള്ള കെട്ടിടം പുനർനിർമ്മിക്കാനുള്ള ദൗത്യം ഞങ്ങളെല്ലാം ഏറ്റെടുത്തത്.
1: പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു സിന്തറ്റിക് വോളിബോൾ കോർട്ടാണ്. അതിൻ്റെ പുറകിൽ കുറേ കളിക്കാരും വായനക്കാരും കാണുമായിരിക്കും. ഈ വായനക്കാരെല്ലാം ആകർഷിക്കുവാൻ വേണ്ടിയിട്ട്, വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ വോളിബോൾ കോർട്ടിൻ്റെ ഒരു വലിയൊരു പങ്ക് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്.
0: പുല്ലുവഴി വായനശാല വോളിബോളിൻ്റെ വലിയൊരു ഹെറിറ്റേജ് ഉള്ള ഒരു സ്ഥാപനമാണ് ഇത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏറെക്കുറെ ഒരു 10-40 വർഷം മുമ്പ് വോളിബോളിൻ്റെ ഒരു വലിയ ഒരു വോളിബോൾ പ്ലെയേഴ്സിൻ്റെ ഒരു സെൻ്ററായിരുന്നു. നല്ലൊരു വോളിബോൾ കോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒരു ടൂർണമെൻറ്റുകൾ എല്ലാ വർഷവും നടന്നിരുന്നു. ആ ടൂർണമെൻറ്റിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും ഒരുപാട് ടീമുകൾ പങ്കെടുത്ത ഒരു ഇതായിരുന്നു. മാത്രമല്ല, ഈ വോളിബോൾ പ്ലെയേഴ്സ് ഒരുപാട് പേരിവിടെ ഈ ലൈബ്രറിയായി ബന്ധപ്പെട്ട് കളിക്കാനായിട്ട് വന്നിരുന്നു. അപ്പം ആ ഒരു ഹെറിറ്റേജ് നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങളിവിടെ സിന്തറ്റിക് വോളിബോൾ കോർട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആ ഗ്രൗണ്ട് തന്നെ ഷട്ടിലും ബാഡ്മിൻ്റനും കളിക്കാനും കൂടെ ഉപയോഗിക്കാം. അപ്പം ആ രീതിയിൽ എല്ലാ ദിവസവും ഇവിടെ വൈകിട്ട് കളിക്കാൻ കുട്ടികളുണ്ട്. അപ്പോൾ യുവാക്കളുടെ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു 10-40 പേര് 30-40 പേര് ഡെയിലി ഇവിടെ വരും കളിക്കാൻ വേണ്ടി, കളി കാണാൻ വേണ്ടിയിട്ടും. അത് വായനശാലയുടെ വായന എന്നുള്ള ഒറ്റ ഇതിലല്ല, ഈ വായനശാലയുടെ ചരിത്രം ഇങ്ങനെ നാടകം, സ്പോർട്സ് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഈ വായനശാല. അതുപോലെ പാട്ടിൻ തേനങ്ങണം എന്നുള്ള പരിപാടി ഇപ്പോൾ 10 വർഷം പിന്നിട്ടു. പാട്ടിൻ തേനങ്ങണവും ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താലൂക്കിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഗായകരുടെ ഒരു വലിയ സംഗീതാസ്വാദകരുടെയും പാട്ടുകാരുടെയും ഒരു സാഹോദര്യ കൂട്ടായ്മ, ഒരു ഫ്രറ്റേണിറ്റി ആയിട്ട് വലിയ തോതിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഈ പാട്ടിൻ തേനങ്ങണം എന്നുള്ള പരിപാടി. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഫിലിം ക്ലബിനെ കുറിച്ച് മനുഷ്യ ഒന്ന് പറയാമോ?
2: ഇവിടെ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ വായനശാലയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രയാണമുണ്ട്. ഫിലിം ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ പുല്ലുവഴിയുടെ സ്വന്തം എഴുത്തുകാരിൽ നിന്ന് പറയുന്ന എം പി നാരായണുള്ള നാണപ്പൻ എന്ന പേരിലാണ് പുല്ലുവഴിയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ കള്ളൻ എന്ന ചെറുകഥയെ ആസ്പദമാക്കി നമ്മുടെ ആദിവാസി മധുവിൻ്റെ കൊലപാതകവുമായി ചേർത്ത് കാരസ്കരം എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം പുല്ലുവഴി വായനശാല നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. അതോടൊപ്പം ഈ പട്ടുന്നേങ്ങണത്തിൻ്റെ കാര്യം ഉണ്ണിച്ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ച പോലെ പട്ടുന്നേങ്ങണത്തിൻ്റെ ഓരോ എപ്പിസോഡിലും പ്രമുഖരായ ഒരുപാട് പേർ ഈ

0: വായനശാലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എം കെ അർജുനൻ മാസ്റ്റർ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ആർ കെ ദാമോദരൻ, ശ്രീകുമാർ മുഖത്ര, ഗായകൻ ശ്രീറാം, ഗാനരചയിത ചിറ്റൂർ ഗോപി, കെ ബി രാജ ആനന്ദ്, ശ്രീകുമാരൻ തമ്പി തുടങ്ങി പ്രമുഖർ ഈ പുലുവഴി വായനശാലയിലെ പാട്ടിൻതേങ്ങണം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ പാട്ടിൻതേങ്ങണത്തിൻ്റെ ഒരു എപ്പിസോഡ്, ഞങ്ങൾ 100-ാം എപ്പിസോഡാന്ന് തോന്നുന്നു, അതിന് ചെയ്തപ്പോൾ അന്ന് കൊച്ചി ആകാശവാണി FM ഞങ്ങളുമായി അസോസിയേറ്റ് ആ പരിപാടി നടത്തിയത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ രൂപത്തിൽ ആളുകളെ ഈ വായനശാലയിലേക്ക്, ഇതൊരു കൾച്ചറൽ സെൻ്റർ എന്ന രീതിയിൽ, വായനയ്ക്കപ്പുറത്തേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ വായനശാല ചെയ്തു വരുന്നുണ്ട്. അതിലൊന്ന് കഥയോരം എന്ന പേര്, അത് എക്സ്ക്ലൂസീവ്ലി പുസ്തകങ്ങളെ കുറിച്ച് മാത്രമാണ്. ചെറുകഥകളെ കുറിച്ച് സംസാരിക്കുവാനും എഴുതിയിട്ടുള്ളവർക്ക് അവർക്ക് വായിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടിയുള്ള വേദിയാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ഒരു കുട്ടിയുടെ പുസ്തകം ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. സ്റ്റിൽ ദെർ ഈസ് എ ലൈഫ് ഇൻ മീ എന്ന ഇംഗ്ലീഷ് കഥാസമാഹാരം 2014 ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഥയോരത്തിൻ്റെ പേരിലും നടക്കുന്ന പരിപാടികളുടെ പേരിൽ ഒരുപാട് ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അതുപോലെ പുല്ലുവഴിയിൽ ഉള്ള ഈ വായനശാലയുമായി അഭേദ്യ ബന്ധമുള്ള ഈ വായനശാലയെ, ഈ ഹാൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. PG ഹാൾ എന്ന പേരിലാണ്, PG ജന്മശതാബ്ദി സാംസ്കാരിക കേന്ദ്രം എന്ന രീതിയിലാണ് ഇതിന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ കാണാം അദ്ദേഹത്തിൻ്റെ വലിയൊരു ഛായാചിത്രവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയൊരു ധൈഷ്ണികനാണ് അദ്ദേഹം. ഈ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയാലും പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിൽ വരുന്ന പോലെ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് എവിടെയും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്വന്തം എന്ന് ഞങ്ങൾക്ക് പറയാവുന്ന ഈ ലൈബ്രറിയുടെ വളർച്ചയിൽ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെയും അനിയന്മാരും അനുജന്മാരെല്ലാം ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അതുപോലെ മുൻ MLA PR ശിവൻ, അദ്ദേഹം ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ എടുത്തു പറയാൻ ഇപ്പോൾ MB നാരായണപിള്ള, കാലടി ഗോപി തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ വായനശാലയിലൂടെ വളർന്നു വന്ന ആളുകളാണ്. പേരെടുത്ത് പറഞ്ഞാൽ വളരെ നീണ്ടൊരു ലിസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് പറയുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ വായനശാലയെ വായിച്ച് വളർന്നു പോയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ വളരെ ചുരുക്കം ഒറ്റ വാക്കിൽ പറയാം, ഒറ്റ നോട്ടത്തിൽ പറയാവുന്നത് കാലടി ഗോപി, MB നാരായണപിള്ള, PG ഗോവിന്ദപിള്ള, PKV, PR ശിവൻ, PK ഗോപാലം നായർ, എടപ്പള്ളി ശിവൻ, അങ്ങനെ നിര നീണ്ടു നീണ്ടു പോവുകയാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ജ്വലിക്കുന്ന ആളുകൾ, അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പുല്ലുവഴി വായനശാല വളരെയധികം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനൊരു കാരണം അതാണ്. അതുപോലെ തന്നെ PG ചിന്താസരണി എന്ന പേര്, PG മരണശേഷം ഇവിടെ വൈജ്ഞാനിക സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുവാനും ആളുകളെ അറിയിക്കുവാനും വേണ്ടി PG ചിന്താസരണി എന്ന പേരിലൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും ലൈബ്രറി കീഴിൽ അത് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അത് സീരിയസ് ആയിട്ടുള്ള വായനയെ സഹായിക്കുന്ന, അതിനെ സമീപിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുട്ടികൾക്കായുള്ള ബാലവേദി, വനിതകൾക്കായുള്ള ധര വനിതാവേദി, മുതിർന്നവർക്ക് വേണ്ടി സായന്ത്രം എന്ന പേരിൽ പെൻഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദി. അങ്ങനെ വിവിധങ്ങളായ ഒരുപാട് വേദികൾ ഇവിടെ ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഇവിടെ തുടർച്ചയായി നടന്നു പോകുന്നു. അതായത് വായനശാലയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളെ ഈ വായനശാലയുമായി ബന്ധിപ്പിക്കുക, വായിക്കാൻ പ്രേരിപ്പിക്കുക, അതാണ് ഇതിന്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനമായ ഉദ്ദേശം.
1: പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ വായനക്കാരെ ശാരീരികമായും മാനസികമായും എല്ലാം പോഷിപ്പിക്കുന്ന ഒരു ലൈബ്രറി എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നു. പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, 90 വർഷങ്ങൾക്ക് ഉള്ളൊരു കാലം പിന്നിടുമ്പോൾ അന്നത്തെ നാളുകളിൽ സ്ത്രീകൾക്ക് വായിക്കാനും അതിനുള്ളൊരു സ്വാതന്ത്ര്യക്കുറവുള്ള കാലത്തും പുല്ലുവഴി പബ്ലിക് ലൈബ്രറി സ്ത്രീകൾക്കും വായിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോട് പറയാമോ?
2: ഇവിടെ ഞങ്ങളുടെ വായനശാലയുടെ ഇന്ന് അവധി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രായം ചെന്ന കുറച്ച് സ്ത്രീകൾ വന്നിരുന്നു. അപ്പോൾ അവരുടെ പഴയകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ വായനശാല ആദ്യകാലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീകളെ വായനയിലേക്ക് കൊണ്ടുവന്ന ഒരു വായനശാലയാണെന്നുള്ള അനുഭവങ്ങൾ പലരും പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതിൽ അന്ന് വാർഷിക പരിപാടികളിൽ സ്ത്രീകളുടെ കലാപരിപാടികൾ, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഈ പ്രദേശത്തുള്ള സ്ത്രീകളിവിടെ ഒത്തുചേർന്നിരുന്നു. അന്നത്തെ കാലത്ത് 50 വർഷം അല്ലെങ്കിൽ 90 വർഷം മുമ്പ്

0: ഒക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ സ്ത്രീകളുടെ ഒരു സർഗാത്മക പ്രവർത്തനങ്ങളെ ഒക്കെ അവസരം കൊടുക്കുകയും അത് അവരുടെ കൂട്ടായ്മയ്ക്ക് അവരുടെ ഒരു സാഹോദര്യം പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഈ വായനശാല പ്രവർത്തിച്ചിരുന്നു. അപ്പം അതിൽ ചില ആളുകൾ അതിൽ പങ്കെടുത്തിരുന്ന സ്ത്രീകൾ ശ്രീകുമാരി ചേച്ചി, അതുപോലെ ജയചേച്ചി, അംബിക എന്ന രാധചേച്ചി, ഇവരൊക്കെ ഈ നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ വളരെ അവരെയൊക്കെ ഞങ്ങൾ ആദരിച്ചിരുന്നു. അവരെല്ലാം പഴയ ഓർമ്മകൾ ഇവിടെ അയവർക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവരെ മൂന്നുപേരും അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ വിവാഹം കഴിച്ച് ഇവിടെ എത്തുന്ന സമയത്ത് വേറെ യാതൊരു തരത്തിലുള്ള TVയോ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്സ് ഒന്നുമില്ലായിരുന്നു. ഈ വായനശാലയിലെ പുസ്തകങ്ങൾ വായിക്കുകയും പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വായിക്കുക, അതിനെക്കുറിച്ച് വർത്തമാനം പറയുക, സംസാരിക്കുക, അതോടൊപ്പം ഇവിടെ വരുന്ന സാംസ്കാരിക കൂട്ടായ്മകളിൽ കലാപരിപാടികൾ കാണുക, നാടകം കാണുക, നാടകത്തിൻ്റെ റിഹേഴ്സലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കുക, നാടക പ്രവർത്തകർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ഇതെല്ലാം ഈ സർഗാത്മക കൂട്ടായ്മയുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുക. അങ്ങനെ സ്ത്രീകളുടെ സർഗാത്മകമായ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു വികാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു വേദിയായി കൂടെ ഈ വായനശാല പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുകയാണ്.
1: നാട്ടുകാരുടെ സ്വന്തം വായനശാല എന്നൊക്കെ നമുക്ക് നമ്മുടെ ഈ പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വിലയേറിയ ഈ ലൈബ്രറിക്ക് ഇനിയും ഉള്ള സ്വപ്നങ്ങൾ, പദ്ധതികൾ എന്തൊക്കെയായിരിക്കും?
2: വായനശാലയുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ 90 വർഷം നവതി ആഘോഷത്തിൻ്റെ പ്രധാന അജണ്ട തന്നെ ഇതിൻ്റെ ശോചനീയാവസ്ഥ, മനുഷ്യൻ വയസ്സാവുമ്പോൾ ജലനിരകൾ ബാധിക്കും, അതുപോലെ നവതി ആഘോഷിക്കുന്ന പുല്ലുവഴി വായനശാലയിൽ അക്ഷരമുത്തശ്ശിക്കും ജലനിരകൾ ബാധിച്ചിരുന്നു. അപ്പം അതിനൊരു കായകൽപ ചികിത്സ, ഒരു യൗവനം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അപ്പം അതിൻ്റെ ഭാഗമായി വായനശാല കെട്ടിടം പൂർണ്ണമായി തന്നെ പൊളിച്ച് അതേ ഹെറിറ്റേജ് ബിൽഡിംഗ് അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഹാള് നവീകരിച്ചു. പുതിയ സൗകര്യങ്ങളോടെ സർക്കാർ സംവിധാനങ്ങളോടൊക്കെ ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് അവരോടൊക്കെ ചേർന്നുകൊണ്ട് ഇതിൻ്റെ ചുറ്റുമതിലും ആദ്യം ചോദിച്ചു വോളിബോൾ കോർട്ടും എല്ലാം റെഡിയാക്കി. അതോടൊപ്പം MLA ഫണ്ടിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള, ഇപ്പം നിലവിൽ പുസ്തകങ്ങളൊക്കെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്, വളരെ ചെറിയ സൗകര്യങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം വിപുലമായ സൗകര്യങ്ങളിലേക്ക് പുതിയ ഡിജിറ്റൽ കാലത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ലൈബ്രറി കെട്ടിടം തൊട്ടുപുറകിൽ വരുന്നുണ്ട്. ആ കെട്ടിടം പൂർത്തിയാകുന്നതോടെ പുസ്തകങ്ങൾ സൂക്ഷിക്കുവാനും ആളുകൾക്ക് വന്നെടുക്കുവാനും ഒക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഡിജിറ്റലൈസ് ചെയ്ത് കാറ്റലോഗെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളത് പകുതിയോളം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്ത ഒരു വായനശാല എന്നൊരു സങ്കല്പത്തിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച വിവിധങ്ങളായ വായനശാലയുടെ കാര്യങ്ങളെല്ലാം, അതിൻ്റെ ഇപ്പോൾ കഥയോരം, ചിന്താസരണി, പട്ടിന്തേങ്ങണം, ധര, സായന്തനം, ബാലവേദി, യുവത, ഫിലിം ക്ലബ്ബ്, കാർഷിക ക്ലബ്ബ്, അങ്ങനെ നിരവധിയായ സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനെ നിരവധിയായ പരിപാടികളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ വായനശാലയുമായി ചേർത്ത് നിർത്തി. ഇതൊരു ഗ്രാമത്തിൻ്റെ വായനശാലയാണ്, പുല്ലുവഴി എന്ന ചെറിയ വലിയ ഗ്രാമത്തിൻ്റെ വായനശാലയാണ്. ആ വായനശാല കുറേ കൂടി മികവോടെ എല്ലാവരിലേക്കും എത്തിക്കാൻ, എല്ലാവരുടെയും സ്വന്തം എന്നൊരു തോന്നൽ ഈ ഗ്രാമത്തിനാകെ വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
0: അതിൽ പുതിയ തലമുറയെ വായനയിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുട്ടികളിലൊന്ന് ഫോക്കസ് ചെയ്യുക, പുതിയ തലമുറയെ വായനയിൽ സജീവമാക്കുക എന്നുള്ളതും, അതിന് അതിൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാരും വായനക്കാരും തമ്മിലുള്ള ഒരു നേരിട്ട് കാണാൻ കഴിയുന്ന, ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എഴുത്തുകാരെ അടുത്ത് ഈ കൊല്ലത്തെ ഞങ്ങൾ 2 പദ്ധതികൾ ആലോചിക്കുന്നത്, ഈ വരുന്ന വർഷത്തേക്ക് എഴുത്തുകാരെ വായനക്കാരെ കാണാനായിട്ട് എഴുത്തുകാരെ കൊണ്ടുവരിക എന്നുള്ള, പ്രമുഖരായ എഴുത്തുകാരെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ, അതാണ് ഞങ്ങളുടെ ഒരു പദ്ധതി. 2-ാമത്തെ കാര്യം, ഈ കൊല്ലം ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം, കവിത വായനക്കാരുടെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നു. അത് കവിതാ വായനക്കാരുടെ ഒരു കൂട്ടായ്മയും കവിത ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ, കവിത ചൊല്ലുക, കവിതാ ആസ്വാദകർക്ക് വേണ്ടി മാസത്തിൽ 1 ദിവസം കവിതാ കൂട്ടായ്മയ്ക്ക് വേണ്ടി

0: നീക്കി വെക്കുന്ന ഒരു പരിപാടി. ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം പുതുതായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങളുടെ ഈ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് യുവതലമുറയാണ്.
1: ഇത്രയും വർഷത്തെ ഈ ഒരു പഴക്കമുള്ള ലൈബ്രറി ഇന്നും ജീവനോടെ ഓരോ ദിവസവും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈബ്രറിക്ക് ജനങ്ങളോടും ഞങ്ങൾ വായനക്കാരോടും ശ്രോതാക്കളോടും പറയാനുള്ള സന്ദേശം എന്തായിരിക്കും?
2: വായന ഒരു കാലത്തും മരിക്കുന്നില്ല. ഇതാണ് ഈ ലൈബ്രറിക്ക് വായനക്കാരോട് പറയാനുള്ളത്. ഇവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഇടക്കാലത്ത് നമ്മൾ കുറഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും ഞങ്ങളുടെ അനുഭവം അത് വീണ്ടും ശക്തിയോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സെലക്റ്റീവ് വായനയാണ്, പഴയപോലെ കാറടച്ച് വായിക്കുന്നില്ല. പക്ഷെ വായന ഒരു കാലത്തും മരിക്കുന്നില്ല. ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നതും അതും ഒരു വായനയാണ്. അപ്പം ആ വായന ഒരു കാലത്തും മരിക്കുന്നില്ല, ശക്തിയോടെ തിരിച്ചു വരികയാണ്. ഇതാണ് വായനശാലയ്ക്ക് ഈ കാലത്ത് ജനങ്ങളോട് പറയാനുള്ളത്.
0: അതുപോലെ വായന കൊണ്ട് മാത്രം ഇന്നത്തെ രീതിയിലേക്ക് വളർന്നവരാണ് ഞങ്ങളെല്ലാവരും. ഈ വായനശാലയുടെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഒരു കാലത്ത് ഈ വായനശാലയിലെ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം, ഞാൻ ഒന്നും അല്ലാതിരുന്ന ഒരു വീട്ടിൽ നിന്ന് വന്ന് ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡി ഐ ജി ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയതൊക്കെ ഈ വായനശാലയിലെ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പുതിയ തലമുറയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വായിക്കുക, വായനയ്ക്ക് തുല്യമായി മറ്റൊന്നുമില്ല. വായനയുടെ അത്രയും അനുഭൂതി നൽകുന്ന, നമുക്ക് നമ്മുടെ മനസ്സിൽ പ്രകാശം നിറയ്ക്കുന്ന മറ്റൊരു പ്രവർത്തനവുമില്ല, അത്രയും ആനന്ദം നൽകുന്ന വേറൊരു കാര്യമില്ല. അതുകൊണ്ട് വായിക്കൂ വായിക്കൂ, എല്ലാവരും വായിക്കാൻ സമയം കണ്ടെത്തൂ. ഇതാണ് പുതിയ തലമുറയോട് ഞങ്ങൾക്ക് ഈ വായനശാലയ്ക്ക് പറയാനുള്ളത്.
2: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും പുല്ലുവഴി വായനശാലയുടെ വായനാദിന ആശംസകൾ.
1: ഇന്ന് നമ്മൾ പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിൽ എത്തിച്ചേരുവാനും പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലെ ഭാരവാഹികളോട് സംസാരിക്കുവാനും ഈ പുല്ലുവഴി ലൈബ്രറിയുടെ ആരംഭം മുതൽ ഇന്നത്തെ വിശേഷങ്ങൾ വരെ അറിയുവാനും സാധിച്ചു. ഇനിയും പുല്ലുവഴി പബ്ലിക് ലൈബ്രറിക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളോടൊപ്പം ഹന്ന, റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ കേൾക്കാം എഴുത്തും എഴുത്തുകാരനും വായനയും.
1: ഹായ്, ഹലോ, നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എഴുത്തും എഴുത്തുകാരനും വായനയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമൽദേവ് CS, എറണാകുളം ജില്ലയിലെ കോതങ്കലം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. അഭിമന്യുവാനന്ദം, നിത്യാവൻ എന്നീ നോവലുകളുടെ എഴുത്തുകാരനാണ്. ഞാൻ എഴുത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പം മുതൽ എഴുതുമായിരുന്നു. ഒരു 3-ലോ 4-ലോ പഠിക്കുമ്പോൾ അന്ന് എഴുതിക്കൊണ്ടിരുന്ന ഭയങ്കര ലൈറ്റായിട്ടുള്ള ചെറുകഥകളൊക്കെ ആയിരുന്നു, നമ്മുടെ ഈ ബാലരമ കളിക്കൊടുക്ക അതിലേക്ക് വരുന്ന പോലത്തെ. അതെങ്ങനെയാണ് എഴുതിയെന്ന് വെച്ചാൽ അതെനിക്കും അറിയില്ല, ഒരു അന്നങ്ങ് എഴുതി പോയതാണ്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനും ചേച്ചിയുണ്ട്, ഇവർക്കത് ഭയങ്കര കാര്യം, എനിക്ക് കുഞ്ഞ്

എഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബുക്കിൻ്റെ ബാക്കിലേക്ക് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇവർ തന്നെ അന്ന് കുറേ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഒരു ബുക്കിൻ്റെ രീതിയിലേക്ക് അത് ക്രിയേറ്റ് ചെയ്ത് തന്ന്, ഇനി ഇത് ഇതിൽ നീ എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെ ഒരു പ്രോത്സാഹനം എനിക്ക് അവരിൽ നിന്നാണ് ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ആളുടെ പേര് സന്ദീപ് അഞ്ജലി എന്ന് പറഞ്ഞൊരു ചേട്ടനും ചേച്ചിയാണ്. അപ്പോൾ അന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായി, ഓക്കെ ഇതിന് ഇത്ര സ്വീകാര്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കഴിവ് എല്ലാവരും അംഗീകരിക്കുന്നുള്ള സാധനം വന്നപ്പോൾ. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ അതൊരു സൈഡിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. പിന്നെ രണ്ടാമത് എഴുത്തിലേക്ക് വീണ്ടും വരുന്നത് ഞാൻ 8th പഠിക്കുമ്പോഴാണ്. അന്ന് ഇതുപോലെ എന്താ പറയുക, കുഞ്ഞു എഴുത്തുണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പർ വലിയ കഥ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ലിയോ എന്ന് പറയും, അവന് മിമിക്രിയൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ചെറുപ്പം മുതലേ. അപ്പോൾ അന്ന് ഞങ്ങൾ സ്കൂളിലെ ആനുവൽ ഡേക്ക് അവന് മിമിക്രി ചെയ്യണമെന്നൊരു താല്പര്യം എടുത്ത് പറഞ്ഞിട്ട് ഞാനാണ് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി കേസ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനന്ന് പഠിച്ച CBSE സ്കൂളിലാണ്. അപ്പോൾ അന്ന് ഈ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ഇംഗ്ലീഷിൽ അവതരിപ്പിക്കേണ്ടേ മാം, ഇങ്ങനെ ഒരു അവന് മിമിക്രി ചെയ്യണം പരിപാടിയൊക്കെ. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു നല്ലത് കൊണ്ടായിരിക്കാം അത് മാം അപ്പോൾ തന്നെ കേട്ട് റിജക്റ്റ് ചെയ്തു. പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല, അവന് ഗ്രൂപ്പായിട്ടൊരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ഞാൻ പോയി ചോദിച്ചിട്ട് അവൻ അവസരം നഷ്ടപ്പെട്ടു, ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഹേർട്ടായി. അപ്പോൾ അവന് മിമിക്രി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഫുൾ ലെങ്ത് സ്കിറ്റ് പോലെ ഒരു പരിപാടി, കുറച്ച് സീരിയസ് സ്റ്റോറി ആദ്യമായിട്ട് എഴുതുന്നത്. അത് ഞാൻ അന്ന് എഴുതി എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ തന്നെ വിളിച്ച് ഒരു ചെറിയ പ്രോഗ്രാം പോലെ സ്കിറ്റ് ചെയ്തു. അത് റിഹേഴ്സലൊക്കെ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു, എല്ലാവരുടെയും കയ്യടിയും പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആനുവലിലേക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ അതൊന്ന് പാളിയെന്നുള്ള സത്യമാണ്, അതിൻ്റെ CD പോലെ അന്ന് ഇറങ്ങിയിട്ടില്ല. സോ അത് കഴിഞ്ഞ് പിന്നെ ഞാനത് വിട്ട്, എഴുത്ത് കാര്യങ്ങളൊന്നും അങ്ങനെ മുന്നോട്ടുണ്ടായില്ല. കഥകൾ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ എഴുത്തുന്ന രീതി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2018 എൻ്റെ വീടിൻ്റെ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വരുന്നത്. അത് ഷാഫി സാറിൻ്റെ ഒരു പഴയ ബോംബ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ബിബിൻ ജോർജൊക്കെ അഭിനയിച്ച. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയോട് അന്നേ ചെറിയ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരനെ ലിബിൻ്റെ ഒപ്പം ഞാൻ അവിടെ ചെന്നാണ് ഫസ്റ്റ് ടൈം. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട് ഈ ഷൂട്ടിംഗ് കാണുമ്പോഴും നമുക്കിത് ഒരാൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരു കാര്യം ഇതിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. അങ്ങനെയാണ് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചത്, അഖിൽ സൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഞാൻ വിചാരിച്ചത് ആളും സിനിമാക്കാരനായിരിക്കും, ആളെ കണ്ടാലും അതുപോലെയൊക്കെ തന്നെയാണ് മുടിയൊക്കെ വളർത്തി വേറൊരു ലുക്കിൽ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് സംസാരിച്ചു, ചേട്ടാ എൻ്റെ ഒരു അമലിൽ നിന്നാണ്, എനിക്ക് സിനിമയെ കാണാൻ താല്പര്യമുണ്ട്, കഥകളൊക്കെ കയ്യിലുണ്ട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടോയെന്ന് ചോദിച്ചു. എപ്പോഴാണ് പുള്ളി പറയുന്നത് നീ കഥ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഒരു ഹൊറർ സബ്ജക്റ്റ് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ആളടുത്ത് പറയാണ്. ആൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു, പറഞ്ഞു നീ ഇത് സ്ക്രിപ്റ്റാക്കി എഴുത്, അന്ന് എനിക്ക് സ്ക്രിപ്റ്റ് എന്താണെന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല എഴുതാൻ, കുഴപ്പം നിനക്ക് അറിയാവുന്ന പോലെ നീ എഴുത്, നമുക്ക് സിനിമയാക്കാം എന്ന് പറഞ്ഞ ആളൊരു പ്രചോദനം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പം തന്നെ പോയി 10 ദിവസം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഒരു 250 പേജോളം ഉണ്ടായിരുന്നു അത്. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷം, ഇവൻ സിനിമയ്ക്ക് കാണാമാണ്, മകൻ എഴുത്തുകാരനാകുമ്പോഴാണ്, നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അഖിൽ സൂര്യയുടെ അടുത്ത് ചെന്നു, ആൾ വായിച്ചു, ആൾക്ക് വർക്കായി. പക്ഷേ എന്തുകൊണ്ടോ മുന്നോട്ട് അതധികം പോകാൻ പറ്റിയില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെ ആൾ ത്രൂ ആണ് ഞാൻ അടുത്ത ആളിലേക്ക് എത്തുന്നത്, ഗിരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക്. ആളും സിനിമക്കാരനാണെന്ന് തന്നെയാണ് പറയുന്നത്, എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആളുടെ കുറേ കറക്ഷൻസ് വെച്ച് വീണ്ടും ഞാൻ തിരുത്തി എഴുതിക്കൊണ്ടിരുന്നു. ഒരു 3-4 വർഷം സിനിമ ചെയ്യാൻ വേണ്ടി ആ തിരക്കഥ വെച്ച് എന്നെ മുന്നോട്ട് പോയി, പക്ഷേ സിനിമ നടന്നില്ല. പിന്നെയാണ് മനസ്സിലായത് എന്നെപ്പോലെ തന്നെ സിനിമയിൽ കയറാൻ ആഗ്രഹിച്ച 2 വ്യക്തികൾ മാത്രമായിരുന്നു അവരെന്നുള്ളത്. പക്ഷെ അവർ കാരണം ഒരു ഗുണം കിട്ടിയത്, എൻ്റെ ഉള്ളിൽ എവിടെയോ മറിഞ്ഞു കിടന്ന എഴുത്ത് എനിക്കൊന്ന് തിരിച്ച് ഒരു പൊടി തൊട്ടി എടുക്കാൻ പറ്റി. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വേറെ പല സ്ക്രിപ്റ്റുകളും എഴുതി വെച്ചിരുന്നു സിനിമയ്ക്ക് വേണ്ടി തന്നെ. അങ്ങനെയാണ് 2019 അഭിമാനന്ദം എന്ന പേരിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് വേണ്ടി ഞാൻ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ ചില സാഹചര്യങ്ങളുണ്ട്, അതും സിനിമയായില്ല. പിന്നെ കൊറോണ ഒക്കെ വന്നപ്പോൾ അത് പയ്യെ മുങ്ങിപ്പോയി, ഞാനും അത് മാറ്റി വെച്ചു പയ്യെ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പല കഥകളും എഴുതി വെച്ചു, ഒന്നും പുറലോകം കണ്ടില്ല. അങ്ങനെ പ്രതീക്ഷ പയ്യെ പയ്യെ മനസ്സിൽ ചോർന്നു വന്നപ്പോഴാണ് ഞാൻ ഒരു ജോലിക്ക് കയറാം എന്ന രീതിയിൽ തന്നെ ജോലിക്ക് കയറിയത്. ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് 9-to-6 ജോബ്, ഒരു ഓഫീസിലൊരു മുറിക്കകത്തിരുന്ന് വർക്ക് ചെയ്യുക. പക്ഷേ ലാസ്റ്റ് ഞാൻ അവിടെ തന്നെ പോയി വിടുകയും ചെയ്തു. അപ്പം അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി പയ്യെ പയ്യെ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ എൻ്റെ ടാലൻറ്റൊക്കെ പയ്യെ പയ്യെ ഞാൻ തന്നെ മറന്ന് റോബോട്ടിക് ലൈഫ് എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ കൊച്ചിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഹോസ്റ്റൽ ലൈഫിലെ ലോൺലിനെസ് എന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് വീണ്ടും വായനയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത്. വായന ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു, ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് മിക്ക മലയാളി ചെറുപ്പക്കാരെ പോലെ തന്നെ ആദ്യം നമ്മൾ തുടങ്ങുന്നത് കുഞ്ഞു ബാലരമ കളിക്കൊടുക്കുക, അങ്ങനെയായിരുന്നു. അത് വായിച്ച് വായിച്ചാണ് പിന്നെ നമ്മൾ പയ്യെ പയ്യെ നോവല് ബുക്ക്സ് അതിലേക്ക് എത്തുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ആദ്യമായിട്ടൊരു ഒരു ബുക്ക് വായിച്ച് ഒറ്റയിരുമ്പ് തീർത്തത് ആൽക്കമിസ്റ്റ് ആയിരുന്നു, പൗലോ കൊയ്ലോടെ. അപ്പോൾ അത് വായിച്ച് തീർന്നപ്പോൾ കിട്ടിയ ഒരു സംതൃപ്തി ഉണ്ട് എനിക്ക്, ഓക്കെ ഇത് നമുക്കൊരു ഒരു എന്താ പറയുക,
ഞാനൊരു ബുക്ക് വായിച്ച് തീർത്തു എന്നുള്ളൊരു ഒരു

സംതൃപ്തിയുണ്ട്. അത് വായനക്കാർക്ക് മാത്രം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതെനിക്ക് വീണ്ടും വീണ്ടും വായിക്കാനൊരു പ്രചോദനമായി. അങ്ങനെ കോളേജ് ലൈബ്രറിയിൽ നിന്നും പല സ്ഥലത്തുനിന്നും ബുക്ക് പയ്യങ്ങുന്ന പണ്ട് വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് കയറിയപ്പോഴാണെങ്കിൽ പോലും പിന്നെ അത് ബ്രേക്കായി. വീണ്ടും ആ ഹോസ്റ്റൽ ലൈഫിൽ ലോൺലിനെസ്സിലാണ് വീണ്ടും വായനയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ രണ്ടാമത് ഞാൻ പിന്നെ വായന തുടങ്ങാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ തിരഞ്ഞെടുത്ത ബുക്കുകളാണ് പുതുതലമുറയുടെ ഏറ്റവും ഭയങ്കര പേരുകേട്ട ബുക്കുകളായ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ, എനിക്കറിയാം, അഖിലേട്ടനറിയാം. അപ്പം ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് വളരെ വളരെ സിമ്പിൾ ലാംഗ്വേജാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള, ആർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ചെറിയ കുഞ്ഞു കഥ. അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു ബുക്ക് എഴുതിക്കൂടാ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നു. കാരണം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് കഥകൾ എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന കഥകൾ ഒരു ബുക്കിലേക്ക് മാറ്റിക്കൂടാ? അപ്പോഴും ഒരു ബുക്ക് എഴുതുമ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് മുമ്പിലേക്ക് ഒന്നും എൻ്റെ മനസ്സിലില്ല. കാരണം എൻ്റെ മൈൻഡിൽ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഓഫീസ് ജോബിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവണം, മനസ്സിലുള്ള സിനിമ എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ചെറിയ ആഗ്രഹം ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2019 എഴുതിയ അഭിമനു ആനന്ദം എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് നോവലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം, അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു ജോണർ എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ഫിക്ഷൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന റൊമാൻറ്റിക് ഫിക്ഷനും ആ ഒരു ഒറ്റ കഥ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത്, അതായത് ഈ ഹോസ്റ്റൽ ലൈഫ് ഞാനടക്കം നിർത്തി വീണ്ടും വീട്ടിൽ പോയിട്ട് വന്ന രീതിയിലേക്ക് ആക്കിയായിരുന്നു. വീട്ടെന്ന് പറയുമ്പോൾ കോന്നമൂരാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നൊരു 40-50 കിലോമീറ്റർ ഉണ്ട്. ഡെയിലി ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ ബൈക്ക് ഓടിച്ച് ഒരു ഓഫീസിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഹോസ്റ്റൽ ലൈഫ് അത്രയും എടുത്തായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ ഇതുപോലെ തന്നെ വൈകിട്ട് 2 മണിക്കൂർ വീട്ടിൽ വണ്ടി ഓടിച്ച് വന്നിട്ട് നൈറ്റിൽ ഞാൻ എഴുതും, ലാപ്പിൽ ടൈപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അഭിമാനന്ദം ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ 1 ആഴ്ച എടുത്തെങ്കിൽ പോലും അത് ബുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എനിക്ക് ഒരു 1 മന്ത് വേണ്ടി വന്നു. കാരണം എന്നും വൈകിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എനിക്ക് എഴുതാൻ സമയം കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനത് എഴുതി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇത് ഇനി എന്ത് പ്രൊസീഡ് ആണോ എനിക്കറിയില്ല, ഇതെങ്ങനെ ബുക്കാക്കണം ഒന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു യൂട്യൂബിലും ഗൂഗിളിലൊക്കെ. അപ്പോഴാണ് മനസ്സിലായത് നമുക്കൊരു പബ്ലിക്കേഷൻ ജസ്റ്റ് അപ്രോച്ച് ചെയ്ത് നോക്കാം, അവരെന്താ പറയണമെന്ന് അറിയില്ലെന്ന രീതിയിൽ. ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം അപ്രോച്ച് ചെയ്യുന്ന പബ്ലിക്കേഷനാണ് മാൻകൈൻഡ്, എൻ്റെ ആദ്യത്തെ ബുക്കിൻ്റെ പബ്ലിഷേഴ്സ്. ഞാൻ അവരെ വിളിച്ചു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, എനിക്ക് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതയച്ചു തരൂ, കഥ അയച്ചു തരൂ, മെയിൽ തുറ അയച്ചു വായിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിൽ തുറ അതിൻ്റെ PDF അയച്ചു കൊടുക്കുന്നു. കറക്റ്റ് 1 ആഴ്ചയ്ക്ക് ശേഷം അവരിത് നമുക്ക് ബുക്കാക്കാം എന്നൊരു ഉറപ്പ് എനിക്ക് ഇങ്ങോട്ടേക്ക് നൽകി. എപ്പോഴും ഞാനൊരു ബുക്ക് എഴുതാൻ പോവുകയാണ്, ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ വളരെ ലാഘവത്തോടെയാണ് ഞാൻ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബുക്കിൻ്റെ എടുത്ത് കാര്യങ്ങളൊക്കെ. അങ്ങനെ 1 ആഴ്ചയ്ക്ക് ശേഷം അവർ ബുക്ക് ആക്കാമെന്ന് പറയുന്നു. ദെൻ അതിൻ്റെ അടുത്ത കടമ്പയായിട്ട് അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നു. ഒരു അധികം വൈകാതെ തന്നെ ഒരു 4 മാസം, ഞാൻ ഡിസംബറിലാണ് എഗ്രിമെൻറ്റ് വെച്ചത്, ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് വീക്കോടുകൂടിയാണ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ബുക്ക് പയ്യെ റിലീസായി. പിന്നെ എന്താ നടന്നതെന്ന് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഒരു സ്വപ്നത്തിൽ ജീവിക്കുന്ന പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് എനിക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ ഇത്രയും സ്വീകാര്യതയുണ്ട്, ഇത്ര ആളുകൾ ഒരു വായനയുടെ ലോകത്തേക്ക് പുതുതലമുറ ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊരു എനിക്ക് തന്നെ മനസ്സിലാവുന്ന എൻ്റെ ബുക്ക് ഇറങ്ങിയപ്പോഴാണ്. കാരണം കുറേ അധികം മെസ്സേജസ് വരുന്നു, കുറേ അധികം ആൾക്കാർ നമ്മളോട് പറയുന്നു ബുക്കിനെ പറ്റി. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്, എങ്കിൽ പോലും കുറേ ആളുകളുടെ റെസ്പോൺസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. ഒരു അധികം വൈകാതെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് കൂടെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ബുക്ക് കുറേ ആളുകളിലേക്ക് എത്തി. അങ്ങനെ പയ്യെ പയ്യെ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങുന്നു, ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ അയക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ എന്താണ് സ്വപ്നം കാണുന്നത്, ആ രീതിയിലേക്ക് എൻ്റെ ലൈഫ് മാറുന്നുണ്ടോയെന്നൊരു ഒരു ഇത് വന്നു. അപ്പോൾ ഒരു ധൈര്യമായി, ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഓഫീസ് ജോബ് വേണ്ട, നമുക്കിനി എഴുത്തിലേക്ക് എന്നെ രണ്ടും കൽപ്പിച്ചിരിക്കാം എന്നൊരു ധൈര്യം എവിടെ നിന്നോ കിട്ടി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സാലറി ഉണ്ടായിട്ട് പോലും ആ ജോബ് ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് രണ്ടും കൽപ്പിച്ച് എഴുത്തിലേക്ക് തന്നെ ഇരുന്നത്. ദെൻ ആദ്യത്തെ ബുക്കിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എനിക്ക് വീണ്ടും ബുക്കുകൾ എഴുതാൻ ഭയങ്കര പ്രചോദനമായി. അങ്ങനെ വീട്ടിൽ ഞാൻ എന്താ പറയുക, ജോബ് റിസൈൻ ചെയ്തിട്ട് 2 മാസമൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നു. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ അത്രയും നാൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടി. പിന്നെ വീണ്ടും ഒരു എഴുത്തിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി പടുത്തത് എന്ത് കഥ എഴുതും? കാരണം ആദ്യമായിട്ട് എഴുതിയ കഥ എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ഫിക്ഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ആദ്യത്തെ ഓഡിയൻസ് അവർ തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ ഒരു കഥ ഇനി എഴുതുവാണെങ്കിലും എനിക്ക് വീണ്ടും സ്വീകാര്യത കിട്ടും. പക്ഷെ അന്നേരം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് സംശയം, ഒരേ രീതിയിലുള്ള കഥകൾ എന്നെ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഈ റൊമാൻറ്റിക് ഫിക്ഷൻ മാത്രമല്ല അല്ലാത്തൊരു ജോണറും പറ്റും എന്ന് തെളിയിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുപോലെ ഒരു സൈഫൈ ജോണറിൻ്റെ ഒരു കഥ എൻ്റെ മനസ്സിലുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ഒരു 10-20 പേജിൽ എഴുതിയൊരു സബ്ജക്റ്റ് ആയിരുന്നു നിത്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് എനിക്കൊരു ബുക്ക് എഴുതിക്കൂടാ? കാരണം അത് കുറേ ഉണ്ട് അതിൻ്റെ ലെങ്ത്, ആ കഥയുടെ. അപ്പോൾ
എന്നത് ബുക്കാക്കി നോക്കാമെന്ന് പറഞ്ഞ് അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 7-8 ദിവസം കൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നത്.

ഒരു 120 പേജോളം ഉണ്ടായിരുന്നു അത്. അങ്ങനെ അത് എറണാകുളത്തുള്ള പുതിയ പബ്ലിഷേഴ്സിനെ അവരെനിക്ക് ഇങ്ങോട്ടേക്ക് ആണ് അപ്രോച്ച് ചെയ്ത് ഒരു ബുക്ക് തരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് ആ ബുക്ക് കൊടുക്കുന്നു. അതും ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ എനിക്ക് നാലാമത്തെ പതിപ്പം കണ്ട് 2 മാസത്തിനുള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ആളുകൾ പയ്യെ സ്വീകരിച്ചു. എനിക്ക് ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം റൊമാൻറ്റിക് ഫിക്ഷനിൽ നിന്ന് മാറി ഒരു സൈഫൈ ജോണിലേക്ക് പോകുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, അവർ നമ്മളെ സ്വീകരിക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ബട്ട്

അത്രത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ഈ വായന മുന്നോട്ട് കൊണ്ടുപോകാനും എന്നെ ആ ഒരു ആഗ്രഹം സഹായിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ സച്ചി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്, ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതിന് ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള സംവിധാനം തന്നെയാണ്. രണ്ട് സിനിമ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു, അയ്യപ്പനും കോശിയും അനാർക്കിലൊക്കെ. അപ്പോൾ അദ്ദേഹം നല്ല വായനാശീലമുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വായിച്ചാൽ നല്ല നല്ല കഥകൾ നമുക്ക് തന്നെ എഴുതാൻ പറ്റും, നല്ലൊരു വാക്കിൽ നല്ലൊരു ശൈലി വരും എന്നൊക്കെ ഒരു ഞാൻ പറഞ്ഞ് കേട്ടതുകൊണ്ട് തന്നെ അങ്ങനെയും കൂടി എനിക്ക് വായന മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു പ്രചോദനമായിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതലും വായിക്കുന്നത് ഫിക്ഷൻസാണ്. കാരണം ഫിക്ഷൻസ് വായിക്കുമ്പോൾ അത് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഉള്ളിൽ തന്നെ അതൊരു ഒരു സിനിമയായിട്ട് കാണാൻ പറ്റും. കാരണം ആ സിനിമയുടെ സംവിധായകനും മ്യൂസിക് ഡയറക്ടറും എഡിറ്ററും ക്യാമറമാനും എല്ലാം നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അധികം വായിക്കുന്ന ഫിക്ഷൻസ് തന്നെയായിരുന്നു. ഫിക്ഷൻസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ മെലൂഹ എന്ന് പറയും, അമീഷ് എന്ന റൈറ്ററുടെ മെലൂഹ ട്രയോളജി. കാരണം അത്രത്തോളം എന്നെ ഭയങ്കരമായിട്ട് ഒറ്റ സ്ട്രെച്ചിനിരുത്തി വായിപ്പിച്ച വേറെ ബുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ ലോകത്തേക്ക് അത്രയും വീണ് പോയിട്ടുണ്ട് മെലൂഹയിലേക്ക്. അത് തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സിനിമയൊക്കെ അല്ല, സിനിമ അല്ലെങ്കിൽ അതൊരു ഒരു എന്താ വെബ് സീരീസൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ ലെവൽ ഒരു പരിപാടിയായിരിക്കും. അതങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ഭയങ്കര മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമയോട് താല്പര്യമുള്ള കാരണം ഞാൻ ഈ ബുക്കിൻ്റെ എഴുത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യായിരുന്നു, അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് 2020 അന്ന് ചെയ്തൊരു ചെറിയ ഷോർട്ട് ഫിലിം. എൻ്റെ ഒരു കൂട്ടുകാരൻ അവനാണ് പ്രൊഡ്യൂസ് ചെയ്തത്, നെഫിൻ എന്ന് പറഞ്ഞ് അവൻ ഈ ഒരു 20,000 രൂപ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഞാൻ എഴുതി സംവിധാനം ചെയ്തു. അത് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ, പക്ഷെ അന്ന് നമ്മൾ എടുത്തപ്പോൾ എൻ്റെ മനസ്സിലത് ബാഹുബലിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അത് ബാഹുബലിയല്ല, അതിനെ ഏഴൊക്കെ തോന്നിട്ടില്ല മനസ്സിലാവും. പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു ഒരു അന്ന് കിട്ടിയൊരു ഒരു ഒരു സന്തോഷമുണ്ട്, ഒരു നമ്മുടെ ഉള്ളിലൊരു കഥ വിഷ്വലൈസ് ചെയ്ത് ഇറക്കി ആളുകൾ അന്ന് നല്ലത് പറഞ്ഞു. അന്ന് വളരെ കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എത്ര 4,000 പേര് 5,000 പേരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അന്ന് എനിക്ക് ഭയങ്കര വലിയ കാര്യമാണത്. അന്ന് അത് അത്രയും പേര് കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്രചോദനമായി. അങ്ങനെ ഉണ്ടാകുന്ന ജോഷുവ എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അതൊരു 10,000 രൂപ ബഡ്ജറ്റിൽ ഞങ്ങൾ വീണ്ടും ഫ്രണ്ട്സൊക്കെ കൂടി ഷൂട്ട് ചെയ്ത്. അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വർക്കാവുന്നൊരു പരിപാടിയായിരുന്നില്ല. എന്താ പറയുക, നമ്മുടെ ഈ ക്രിസ്റ്റഫർ നോളൻ ടൈപ്പൊക്കെ അങ്ങനത്തെ കുറച്ച് കിളികൂണ ടൈപ്പ് സാധനമായിരുന്നു. ഈ MNOD ജോഷുവ എന്ന രണ്ട് ഷോർട്ട് ഫിലിമിൻ്റെ കഥയിലെ കുറച്ച് കഥാപാത്രങ്ങൾ നിത്യാവൻ എന്ന ബുക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ടേ ഉള്ള കഥകളൊക്കെ തന്നെയാണ് ഇനി ഇപ്പോഴും റീപോളിഷ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൂ. ഇതുവരെ പുതിയ കഥകൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ബുക്കിലേക്ക്. പിന്നെ അത് കഴിഞ്ഞും പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരു കാപ്പി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, കായൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിമാണ് റാഹേലിൻ്റെ പ്രണയഗാഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു 45 മിനിറ്റ് വരാൻ പാകത്തിന്. അതാണ് ഞങ്ങൾ പ്രോപ്പർ ഒരു സിനിമ രീതിയിൽ തന്നെ ചെയ്ത ഷോർട്ട് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ആരോമിൽ, അവൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി അവൻ എവിടെ നോക്കിയോ പൈസ കടമെടുത്തിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. എത്ര 70,000-80,000 അടുത്ത് ബഡ്ജറ്റ് വന്നിട്ട് 10-11 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് 45 മിനിറ്റുള്ളൊരു ഒരു ഷോർട്ട് ഫിലിം സിനിമ രീതിയിൽ തന്നെ. അപ്പോൾ അത് ഇപ്പോഴാണെങ്കിൽ അത് നമുക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല, കാരണം അന്ന് നമുക്ക് ഒരു ഒരു ഒരു ചോരത്തളപ്പിൻ്റെ കീഴിലങ്ങ് ചെയ്തു പോകുന്നതാണ്. അത്രയും രൂപ ഇറക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവന് തിരിച്ച് കിട്ടുമോ, അത് 45 മിനിറ്റും ഉണ്ട്, 10 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുമോ ഒന്നും നമുക്ക് അന്ന് അറിയില്ല. ആ ഫ്ലോയിലങ്ങ് ചെയ്തു പോയതാണ്. അപ്പോൾ അത് ഞാനീ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റിന് ചെറിയ ഷോർട്ട് ഫിലിമാക്കി എഴുതാൻ ചെയ്യാൻ വേണ്ടിയിരുന്ന. അപ്പോൾ കൂട്ടുകാരനാണ് പറഞ്ഞത് നീ ഇത് ഒരു പാട്ട് ചെയ്യാനുള്ള സ്കോപ്പിനകത്തുണ്ടെങ്കിൽ അവൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പാട്ടല്ല, 3 പാട്ടാടിയാൻ്റെ രീതിയിൽ ഞാൻ അത് മാറ്റിക്കൊടുത്തു. അപ്പോൾ അതിറങ്ങിയിട്ട് അത്യാവശ്യം 200,000 മേളിൽ വ്യൂസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി, കുറേ നല്ല റെസ്പോൺസ് നമുക്ക് ആ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലെ ആളുകളിലേക്ക് ആ ഷോർട്ട് ഫിലിം എത്തിയിട്ടില്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം സിനിമ ആയതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്തുമോ, എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി സിനിമയിലേക്ക് കയറാം എന്ന രീതിയിലായിരുന്നു ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അങ്ങനെ ഇപ്പോഴും ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പുതിയത്, പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. കാരണം അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ കൂടെ ഇല്ല, എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോയി, പല ജോലി ആവശ്യത്തിന്, ജീവിത സാഹചര്യങ്ങൾ. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് കുറേ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൽദോ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അവനാണ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളാണ് ഈ കൊണ്ടുപോകണമെന്ന് പറയാം. ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ അടാ നീ ഡൗൺ ആവല്ലേ, നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് ആണെങ്കിൽ ഈ ബുക്ക് വരെ നമുക്കൊരു പ്രചോദനമാകുന്ന എൽദോ, ലിസ്ബോ ഇവരൊക്കെ ആണെങ്കിൽ പറയാം എൻ്റെ ഫ്രണ്ട്സാണവർ. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ എൻ്റെ ബുക്കിലെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അഭിമാനത്തിലെ വായിച്ചവരുടെയൊക്കെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സാണ് ആൻ്റപ്പനും രഞ്ജിത്തും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ആദ്യത്തെ ബുക്കിൻ്റെ കേസിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നടന്ന കഥയാണോ, ആ ഒരു റൊമാൻസ് കാലഘട്ടം? അപ്പോൾ അത് ഈ എന്താ പറയുക, ഒരു അതിൽ +2 കാലഘട്ടം ഒരു പരിധി വരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കഥയാണെന്ന് ഞാൻ പറയാം. അതിലെ ഒരു ട്യൂഷൻ ക്ലാസ്സും അഭിരാമിയുടെ ആ ഒരു ക്യാരക്ടറും അതൊക്കെ ഒരു ഒരു 80% നമ്മുടെ ലൈഫിൽ ഒരു മേരി പ്രേം സിനിമയിലെ മേരി പോലെ ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ അതെൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രചോദനമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അഭിമാനാനന്ദം എഴുതിയെന്ന് തന്നെ പറയാം.
പിന്നെ ഞാൻ എഴുതുമ്പോൾ ശരിക്കും

0: ഒരു പ്രോപ്പർ കഥ ഒരിക്കലും എൻ്റെ ഉണ്ടാവാറില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ അഭിമാനാനന്ദം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ അതിൻ്റെ ആദ്യം മനസ്സിലുണ്ടായിരുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ പ്ലസ് ടു കോളേജ് കാലഘട്ടത്തിൽ പ്രണയം, അത്ര എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇത് എഴുതി തുടങ്ങുമ്പോൾ ഒരു നോർമൽ ലവ് സ്റ്റോറി എന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എഴുതി വരുംതോറും ഇത് വളരാൻ തുടങ്ങി കഥ, ഒരു ഒരു എഴുത്തുകാരൻ്റെ പരിധി വിട്ടി കഥ വേറെ രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ റോംകോം രീതി പോയിക്കൊണ്ടിരുന്ന കഥ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതൊരു മിസ്റ്ററിയായി, ഹൊറർ വന്നു, വേറെ എലമെൻറ്റിലേക്ക് ആ കഥ പോയി. അപ്പോൾ അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എഴുത്തെന്ന് പറയുമ്പോൾ. കാരണം ഒരു വായനക്കാരനെ പോലെ തന്നെ എഴുതുമ്പോൾ ഞാനും എനിക്ക് ഭയങ്കര ക്യൂരിയസാണ്, ഈ കഥയുടെ പോക്ക് എങ്ങോട്ടേക്കാണ്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും, അത് എഴുതി കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതുന്ന ആ ഒരു പ്രോസസ്സ് വളരെയധികം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ രണ്ടാമത്തെ ബുക്കാണ് നിത്യാവൻ. ഇപ്പോൾ നിത്യാവനും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നൊരു കഥ തന്നെയാണ്. ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നില്ല എന്ന കഥയ്ക്ക്, ഒരു ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് ചെയ്യാൻ വേണ്ടി. എന്നാൽ ഫ്യൂച്ചറിൽ സിനിമയാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കഥ ആയിരുന്നില്ല മനസ്സിൽ. അപ്പോൾ രണ്ടാമത്തെ ബുക്ക് എഴുതാൻ ഒരു സാഹചര്യം വന്നപ്പോൾ നിത്യാവൻ തിരഞ്ഞെടുത്തും ഈ പറഞ്ഞ പോലെ എനിക്ക് റൊമാൻറ്റിക് ഫിക്ഷൻ മാത്രമല്ല വേറൊരു ജോണറും എഴുതാൻ സാധിക്കുമെന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ അതും എഴുതാനിരുന്നു. അതും ഇതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ കഥ ഉണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിക്കാതെ പല എലമെൻ്റും കഥയിലേക്ക് കയറി വരുന്നു എഴുത്തിൻ്റെ ഒരു മുന്നോട്ട് പോയപ്പോൾ. ഈ പറയുന്ന ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള കുറച്ച് എലമെൻസും പരിപാടിയൊക്കെ കഥയിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി വന്നു. ഞാൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ സാധിച്ചു എന്നാണ് ഭയങ്കര എനിക്ക് സന്തോഷമുള്ള കാര്യം നിത്യാവൻ. അപ്പോൾ നിത്യാവൻ ഈ പറയുന്ന പോലെ അതിന് ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചില വെബ് സീരീസുകളുണ്ട്, ഇംഗ്ലീഷ് വെബ് സീരീസ്, സ്ട്രേഞ്ചർ തിങ്സോ ഡാർക്കോ, അതുപോലത്തെ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വർക്കാവുന്ന ഒരു ബുക്കായിരിക്കും. പക്ഷെ അല്ലാത്ത ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ബുക്ക് വായിച്ചവർ ഉണ്ട്, ഈ അഭിമാനാന്തം വായിച്ച ഒരു ഓഡിയൻസ് ഉണ്ട്, അതിൽ എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ ബുക്ക് വർക്കാവില്ല. കാരണം രണ്ടാമത്തെ ബുക്കിൽ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻസ് കയറി വരുന്നുണ്ട്, സൈഫൈയറിലും ടൈം ട്രാവൽ ആണെങ്കിലും ടൈം ലൈൻ ആണെങ്കിലും. ഈ സീരീസൊക്കെ കണ്ടുവന്നവർക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും നിത്യാവൻ എന്ന് പറയുന്ന ബുക്ക്. അപ്പം അത് വായിച്ചവരൊക്കെ നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട് നമുക്കത് കേൾക്കുമ്പോൾ. അപ്പോൾ എൻ്റെ രണ്ട് ബുക്കുകളും കിട്ടിക്കൊണ്ടിരുന്ന ഫീഡ്ബാക്കുകൾ, ഫസ്റ്റ് ബുക്കിന് പോസിറ്റീവ്സിൻ്റെ ഒപ്പം തന്നെ നെഗറ്റീവ്സും വന്നിരുന്നു. ഒരേ രീതിയിൽ പോസിറ്റീവും നെഗറ്റീവും വന്നൊരു ബുക്കാണ് അഭിമാനാന്തം, ആദ്യത്തെ ബുക്ക്. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നി നെഗറ്റീവ്സ് കണ്ടപ്പോൾ. നമ്മൾ ആദ്യമായിട്ടല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നു, പിന്നെ പോകെ പോകെ ഞാനത് അതായിട്ട് അഡ്ജസ്റ്റായി. കാരണം എപ്പോഴും നല്ലത് തന്നെ ആൾക്കാർ പറഞ്ഞാൽ ശരിയാവില്ല, നെഗറ്റീവ്സ് എന്നാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ, അവർ അവരുടെ ഫീഡ്ബാക്ക് കിട്ടിയാലാണ്. പക്ഷെ നിത്യാവനിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. നിത്യാവൻ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിരുന്നു, കാരണം വായിച്ചവർക്കൊക്കെ ആ ബുക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, കാരണം ഒറ്റ ബുക്കിൽ തീർക്കാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല. അപ്പോൾ വായിച്ചവരെ എല്ലാവരും പറയുന്ന ആ സെക്കൻഡ് പാർട്ടെങ്കിലും പെട്ടെന്ന് ഇറക്ക്, വായിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ബുക്ക് ഫസ്റ്റ് ഇയർ നിത്യാവൻ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ട് ഉടനെ ഇറക്കും. നിങ്ങൾ വായിച്ചവരുണ്ടെങ്കിൽ വായിക്കാത്തവരിലേക്ക് ബുക്ക് എത്തിക്കുക, റെക്കമെൻഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളാണെങ്കിലും എൻ്റെ രണ്ട് ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചു നോക്കുക. അഭിമാനാനന്ദം, നിത്യാവൻ. ഒരു ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ പറയുന്നൊരു കുറച്ചും കൂടി ഒരു പുതിയ വായനക്കാർക്കായിരിക്കും. കാരണം എൻ്റെ ഒരു എഴുത്തിൻ്റെ ശൈലി എങ്ങനെയാണ്, കടികെട്ടുമായിട്ടുള്ള മലയാള ഭാഷയോ അതൊന്നും എനിക്ക് വഴങ്ങില്ല. സാഹിത്യപരമായിട്ടുള്ള അത്രയും ഉള്ള ഒരു എഴുത്തായിരിക്കില്ല എൻ്റെ. നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു എഴുത്താണ് എൻ്റെ എഴുത്തിലേക്ക് കടന്നു വരാറ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു എഴുത്തായിരിക്കും, നിരാശപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അപ്പം നിങ്ങളുടെ എല്ലാ വായനക്കാരൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ ബുക്കുകൾ എഴുതാൻ എനിക്ക് ഒരു പ്രചോദനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയും ബുക്കുകൾ വരും, ഇനിയും വരാനുണ്ട്. ഈ വർഷം രണ്ട് ബുക്കുകൾ വരാനുണ്ട്, അടുത്ത വർഷം കുറച്ച് ബുക്കുകൾ വരാനുണ്ട്. കഥകൾ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾക്ക് കഥ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് എഴുതാൻ അതിലേറെ ഇഷ്ടമാണ്. സോ സപ്പോർട്ട് ഉണ്ടാവണം. എഴുത്തും എഴുത്തുകാരനും വായനയും എന്നീ പരിപാടിയിൽ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൽ ദേവ് സി എസ്, ഒരു യുവ എഴുത്തുകാരനാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ കൊച്ചി 90.5 കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ കൊച്ചി 90.5 എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദി പീപ്പിൾ.
1: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആൻസ് റോയി. കണ്ണൂരാണ് എൻ്റെ വീട്. വായന എന്നത് ഒരനുഭവമാണ്. ആ ലഹരി ഒരിക്കലും നമ്മളെ മത്തു പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു തിരിച്ചുവരവുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വായന എന്നെ പുതിയ ചിന്തകളിലേക്കും വിശാലമായ കാഴ്ചപ്പാടുകളിലേക്കും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും എന്നെ ഒരു നല്ല വ്യക്തിയായി വളരാൻ വേണ്ടി പ്രചോദിപ്പിച്ച ഒന്നാണ്. എന്തിനേറെ പറയുന്നു, അറിവിനേക്കാളേറെ എനിക്ക് വായന തന്നത് ആത്മവിശ്വാസമായിരുന്നു. അതിന് ഏറ്റവും പ്രധാനമായ ഉദാഹരണമായി എനിക്ക് പറയാൻ തോന്നുന്നത് ഈ അടുത്തിടെ ഞാൻ വായിച്ച ഒരു പുസ്തകമാണ്. മലയാളം എഴുത്തുകാരിയായ നിമ്ന വിജയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. വായനക്കാരനെ സ്വയം കണ്ടെത്തലിലേക്കും എങ്ങനെ ഒരു വ്യക്തിക്ക് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഉണ്ടായിരിക്കണമെന്നുമാണ് ആ എഴുത്തുകാരി ആ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വാചകം എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതാണ്, എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയാൻ നമുക്കിപ്പോഴും കഴിയാറില്ല. ഈ വരി പോലെയാണ് ഈ പുസ്തകം നമ്മെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. നന്ദി.
0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദി പീപ്പിൾ.

0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.
1: നമസ്കാരം, ഞാൻ ഡേസി സന്തോഷ്, സെയിന്റ് ആൻസ് പബ്ലിക് സ്കൂൾ ആനത്തടത്തിലെ സാമൂഹിക ശാസ്ത്ര അധ്യാപികയാണ്. വായന ഒരു ശീലമല്ല, അത് ജീവിതമാണ്. വായന നമ്മിൽ തന്നെ മികച്ചവരാക്കുന്നു. ഇന്നത്തെ കുട്ടികൾ വായിക്കാനേറെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. പലപ്പോഴും ക്ലാസ്സുകളിൽ കയറുമ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു പുസ്തകത്തെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ ടീച്ചർ അത് ഏത് പുസ്തകമാണെന്നും ആരെഴുതിയതാണെന്നും അവർ ചോദിച്ചറിയും. എന്നിട്ട് ഇന്റർവെൽ സമയത്ത് ലൈബ്രറിയുടെ മുമ്പിൽ ക്യൂ നിന്ന് അവർ ചോദിക്കുന്നത് കേൾക്കാം, ആ പുസ്തകം ഞങ്ങൾക്ക് തരുമോ എന്ന്. അതിനർത്ഥം നമ്മുടെ മക്കൾ വായിക്കാൻ മറന്നുപോയിട്ടില്ല എന്ന് തന്നെയാണ്. പുസ്തകങ്ങളുടെ ലഭ്യതയാണ് അവരെ കൂടുതൽ വായനയിലേക്ക് നയിക്കുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ബാലഭൂമിയും കളിക്കുടുക്കയും കുട്ടികളുടെ ദീപികയും ബോബനും മോളിയും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ വായനാ കളരികൾ. അവിടെ നിന്ന് വായിച്ച് വായിച്ച് പിന്നീട് ജീവിതത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ വായിച്ചപ്പോൾ തോന്നിയത് ഞാനും അവരിൽ ആരൊക്കെയാണ്, ആ കഥാപാത്രങ്ങൾ എന്നിലെവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ഹു വിൽ ക്രൈ വെൻ യു ഡൈ, റോബിൻ ശർമ്മ എഴുതിയ ഇംഗ്ലീഷ് പുസ്തകമാണ്. ഇത് ഒരു നോവലോ ഒരു കഥയോ അല്ല, 101 ചെറിയ അധ്യായങ്ങളോടെ എഴുതിയ ദൈനംദിന ജീവിത പാഠങ്ങൾ. നാളെയെന്ന സ്വപ്നത്തിൽ ഇന്നിനെ കളയരുത്. പ്രിയപ്പെട്ടവരോട് നന്ദി, സ്നേഹിക്കുന്നു എന്ന് പറയാൻ മടിക്കുകയും അരുത്, കാരണം നാളെ അവർ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഭയമാണ്. പരാജയപ്പെട്ടാലോ എന്ന് ചിന്തിച്ച് സ്വപ്നങ്ങളെ കൊല്ലരുത്. ലോകം മാറ്റാൻ പറ്റില്ല, പക്ഷേ ഒരാളുടെ ജീവിതം മാറ്റാൻ പറ്റും. ചെറിയ സഹായങ്ങൾ വലിയ മാറ്റമുണ്ടാക്കും. കൂടുതൽ സാധനങ്ങൾ സമമാണ് കൂടുതൽ പ്രശ്നങ്ങളും. അപ്പോൾ കുറച്ച് സാധനങ്ങളും

0: കൂടുതൽ സമാധാനവുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ വായന ദിനത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു വായനാനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വായിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന വാശിയും കാത്തു സൂക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ടീച്ചർ.
1: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.
1: ഹായ്, എൻ്റെ പേര് ഹന്ന എലിസബത്ത് ജോജി. എൻ്റെ നാട് കൊല്ലമാണ്. ഞാനിപ്പോൾ സെൻറ്റ് ജോസഫ്സിൽ 3rd year BCOM സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഹാപ്പി റീഡിങ് ഡേ. വായന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, വായന വായിക്കുന്നത് നോളജ് ഇൻക്രീസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനാണ്, വൊക്കാബുലറി കൂട്ടാനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനെപ്പോഴും വായിക്കുന്നത് എനിക്കൊരു ലൈഫിൽ നിന്ന് തന്നെ ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് റൂം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വായിക്കുന്നത്. കുറേ പേർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാനിങ്ങനെ ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെയും വിഷ്വലൈസ് ചെയ്തിട്ട് അവരിലൊരാളായിട്ട് നമ്മൾ തീരും വായനയിലൂടെ. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നിട്ട് ഈ ബുക്കിൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മളിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വായിച്ചിരുന്നത്, ഒരു എസ്കേപ്പിന് വേണ്ടിയിട്ട്. വായനയെപ്പറ്റി പറയുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ലൂസി ഫോളി എഴുതിയത് ഒരു ബുക്കാണ്, ദ ഗസ്റ്റ് ലിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് സൺഡേ ടൈംസിലെ നമ്പർ 1 ബെസ്റ്റ് സെല്ലറാണ്. അപ്പം ഈ ബുക്ക് വന്നിട്ട് അതിനകത്ത് രണ്ട് കാരമിയൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, ജൂൾസ് ആൻഡ് വിൽ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ഒരു ഐലൻഡിൽ വെച്ചാണ് നടത്തുന്നത്. ഈ വെഡ്ഡിങ്ങിന് വരുന്ന ഗസ്റ്റ്, ഓരോ ഗസ്റ്റിനും ഓരോ ഡാർക്ക് സീക്രറ്റ് ഉണ്ട്. ചിലരുടെ അവരുടെ പാസ്റ്റ് ലൈഫ്, ചിലരുടെ ഹൈസ്കൂളിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ, ചിലരുടെ ജോലിക്കിടയിൽ നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ചിലരുടെ റിലേഷൻഷിപ്പ് വൈസ് ഉള്ള കുറച്ച് സീക്രറ്റ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ സീക്രറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. പിന്നെ ഈ ഐലൻഡിൽ വരുമ്പോഴത്തേനും ഇവർ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ കോൺസിക്വൻസസ് അവർ ഈ വെഡ്ഡിങ് സെറ്റിൽ വെച്ചാണ് അനുഭവിക്കുന്നത്. പിന്നെ ജൂൾസിൻ്റെയും വില്ലിൻ്റെയും വെഡ്ഡിങ് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഐലൻഡിൽ, അതായത് ഈ വെഡ്ഡിങ് നടക്കുന്ന ഐലൻഡിൽ, ഒരു ബോഡി കണ്ടുപിടിക്കും. പക്ഷെ അത് ആരാണ് അതിൻ്റെ കില്ലർ, അല്ലെങ്കിൽ ആരാണ് ഇയാളെ കൊന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം ഈ കില്ലറിനെ കണ്ടുപിടിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റോറി. അപ്പോൾ ഈ കില്ലറിനെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ ഗസ്റ്റിനും ഉള്ള ഓരോ സീക്രറ്റ്സ് റിവീലാവും. അപ്പോൾ ഇറ്റ്സ് വെരി എന്താ പറയുക, സീറ്റ് എഡ്ജിങ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു ത്രില്ലർ ബുക്കാണിത്. ഭയങ്കര രസമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ തോന്നുന്ന ഒരു ബുക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ബുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് നോക്കണമെന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു വായനാ ദിനാശംസകൾ.
0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.
1: നമസ്കാരം, ഞാൻ നവീൻ. വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സാങ്കേതിക വിദ്യ ഇത്രയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ മീഡിയകളുടെ അതിപ്രസരം എന്ന് നമ്മളെപ്പോഴും വ്യാകുലപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വായനയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം നേരിട്ടനുഭവിക്കുന്നതിനേക്കാൾ വായനയിലൂടെ, സ്വന്തം ബുദ്ധിയിലൂടെ, ചിന്തകളിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ലോകം ആ കഥാപാത്രത്തിലൂടെ നമ്മൾ സ്വയം അനുഭവിക്കുന്നു. വായന നമുക്ക് വലിയ രീതിയിൽ ആഴത്തിലുള്ള അനുഭവമാണ് തരുന്നത്. തീർച്ചയായും കുട്ടികൾ പ്രത്യേകിച്ചും വായനയിലൂടെ അറിവുകൾ സമ്പാദിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തുടക്കത്തിൽ നമുക്ക് ലളിതമായ ബുക്കുകൾ വായിച്ചുകൊണ്ട് ആരംഭിക്കാം. പടിപടിയായി ദിവസവും കുറച്ചെങ്കിലും സമയം പാഠ്യേതര പുസ്തകങ്ങൾ അറിയുന്നതിലേക്കായി നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ നല്ലൊരു ശീലം നമുക്ക് വളർത്തിയെടുക്കാം. അതിലൂടെ നമ്മളുടെ ഓൺലൈൻ അഡിക്ഷൻ, കൂടുതലായുള്ള സമയം ഓൺലൈനു വേണ്ടി ചെലവഴിക്കൽ ഒക്കെ നമുക്ക് പരിമിതപ്പെടുത്താനും സാധിക്കും. മികച്ച പുസ്തകങ്ങൾ നമുക്ക്, പുസ്തകങ്ങളുടെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ആധുനിക, അത്യന്താധുനിക എഴുത്തുകാരൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം, എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. സ്കൂൾ കാലഘട്ടത്തിൽ മലയാളം പാഠാവലിയുടെ ഭാഗമായി പഠിച്ച പാത്തുമ്മയുടെ ആടിലൂടെയാണ് മുഹമ്മദ് ബഷീറിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ഗഹനമായ അറിവുകൾ ലളിതമായ ഭാഷയിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ആഖ്യാന രീതി എന്നെ വളരെയധികം ആകർഷിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളൊക്കെ വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് എൻ്റെ കൈവശപ്പെടുത്താനും ഒക്കെ സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനോഹരങ്ങളായിട്ടുള്ള എഴുത്തിൻ്റെ രീതി, ഹാസ്യാത്മകം, അതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിൽ തറയ്ക്കുന്ന വാചകങ്ങളിലൂടെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഖ്യാന രീതി വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു ഒന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ പറ്റി പറയുമ്പോൾ

0: ബഷീറിന്റെ കൃതികളാണ് ഞാൻ അതിൽ എടുത്തു പറയുന്നത്. ബാല്യകാല സഖിയാവട്ടെ, പ്രേമലേഖനമാവട്ടെ, അതുപോലെ അദ്ദേഹത്തിന്റെ ചെറുകഥകളിൽ ഒന്നായിട്ടുള്ള ജന്മദിനം, അങ്ങനെ ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എടുത്തു പറയുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓർമ്മയിൽ നിന്ന കുറച്ച് പേരുകളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.
2: എന്റെ പേര് രാജൻ, വയനാട്ടുകാരനാണ്, അധ്യാപകനാണ്. വളരെ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി അമ്മയുടെ കൂടെ തറവാട്ടിൽ വളർന്ന ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് MT-യുടെ നാലുകെട്ട് എന്നുള്ള നോവൽ വായിക്കാനിടയായത്. നാലുകെട്ടിലെ അപ്പുണ്ണിയും ഞാനും ഒരേ ആളാണെന്നാണ് എനിക്കന്ന് തോന്നിയത്. അപ്പുണ്ണിയുടെ വേദനകൾ എൻ്റെയും വേദനകളായിരുന്നു, അപ്പുണ്ണിയുടെ വാശികൾ എൻ്റെയും വാശികളായിരുന്നു. സ്വന്തം അമ്മയെ ചേർത്ത് പിടിക്കുന്ന അപ്പുണ്ണി തന്നെയാണ് എൻ്റെ മാതൃക. ഇന്നും ഞാൻ എൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുന്നതും ആ വായനയുടെ ഒരു പിൻബലം കൊണ്ടാണ്. വായന എന്നും എനിക്കൊരു ശക്തിയായിരുന്നു.
1: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.

0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.
1: നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ ഷെഹനാസ്, എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപികയാണ്. വായന ചെറുപ്പം തൊട്ടേയുള്ള ഒരു ശീലമാണ്, ഒഴിവാക്കാനാകാത്ത ഒരു കാര്യമാണ്. വായനയോടുള്ള ഇഷ്ടം കാരണമാണ് ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചത്. ആ സമയത്ത് തന്നെ എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുത്തിരുന്നു. അങ്ങനെ തുടങ്ങിയ പ്രണയമാണ് ഇന്നും അത് അതേ തീവ്രതയിൽ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. എന്നെ ഞാനാക്കുന്നതിലും എന്റെ ചിന്തകളെ രൂപപ്പെടുത്തുന്നതിലും ലോകത്തെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്നതിലും ഒക്കെ എന്റെ വായന എനിക്ക് വലിയൊരു പങ്കുണ്ട്. എന്റെ വായനയ്ക്ക് നല്ല പുസ്തകങ്ങൾ നമ്മളെ വേറൊരു സ്ഥലത്ത് കൊണ്ടെത്തിക്കും, നമ്മളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചിലപ്പോൾ അത് നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ബഷീർ, മാധവിക്കുട്ടി, NS മാധവൻ, ആനന്ദ്, ഹരീഷ് തുടങ്ങിയ എഴുത്തുകാരൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിലും അരുന്ധതി റോയും സാലി റൂണി അങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാർ വളരെ പ്രിയപ്പെട്ടവരായിട്ടുണ്ട്. അതിൽ തന്നെ അവരുടെ ചില വർക്കുകൾ, ചില ബുക്സ് വളരെ ഫേവററ്റ് ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഒരു ഫേവററ്റ് ബുക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം വായിച്ചതാണ് എനിക്കിപ്പോൾ മനസ്സിലേക്ക് വരുന്നത്. NS മാധവന്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകളാണ് ഞാൻ അവസാനമായിട്ട് വായിച്ചൊരു പുസ്തകം. അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ വളരെ ജീവനുള്ളതും സൂക്ഷ്മവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ വൈപ്പിൻ ദ്വീപില് അടുത്തുള്ള ലന്തൻ ബത്തേരി എന്ന് പറയുന്നൊരു ഇമാജിനറി ദ്വീപിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിലെ അവിടുത്തെ കഥാപാത്രങ്ങളെ പറ്റിയും വളരെ രസകരമായ രീതിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പല സാമൂഹികപരമായിട്ടുള്ള വിഷയങ്ങളും അതിൽ വരുന്നുണ്ട്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെയും റീലുകളുടെയും ഒക്കെ കാലത്ത് ഒരു പുസ്തകവുമായി കുറേ സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരു ആഡംബരവും ആണ്, ഒരു ചലഞ്ചും ആണ്. അത് ഇത്രയും ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു സമയത്ത് ഒരു പുസ്തകം വായിച്ചു തീർക്കുക എന്നുള്ളതും ഒരു ചലഞ്ചായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വായനാ ദിനത്തിൽ ഒരു പുസ്തകമെങ്കിലും ഒരു കുറച്ച് സമയമെങ്കിലും ഒരു പുസ്തകത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു നല്ല പുസ്തകം വായിച്ചു തീരുമ്പോൾ കഥ മാത്രമല്ല മാറുന്നത്, അത് വായിക്കുന്ന ഓരോ വായനക്കാരനും കുറച്ചെങ്കിലും മാറി.
0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.
1: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആൻസ് റോയി. കണ്ണൂരാണ് എൻ്റെ വീട്. വായന എന്നത് ഒരനുഭവമാണ്. ആ ലഹരി ഒരിക്കലും നമ്മളെ മത്തു പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു തിരിച്ചുവരവുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വായന എന്നെ പുതിയ ചിന്തകളിലേക്കും വിശാലമായ കാഴ്ചപ്പാടുകളിലേക്കും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും എന്നെ ഒരു നല്ല വ്യക്തിയായി വളരാൻ വേണ്ടി പ്രചോദിപ്പിച്ച ഒന്നാണ്. എന്തിനേറെ പറയുന്നു, അറിവിനേക്കാളേറെ എനിക്ക് വായന തന്നത് ആത്മവിശ്വാസമായിരുന്നു. അതിന് ഏറ്റവും പ്രധാനമായ ഉദാഹരണമായി എനിക്ക് പറയാൻ തോന്നുന്നത് ഈ അടുത്തിടെ ഞാൻ വായിച്ച ഒരു പുസ്തകമാണ്. മലയാളം എഴുത്തുകാരിയായ നിമ്ന വിജയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. വായനക്കാരനെ സ്വയം കണ്ടെത്തലിലേക്കും എങ്ങനെ ഒരു വ്യക്തിക്ക് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഉണ്ടായിരിക്കണമെന്നുമാണ് ആ എഴുത്തുകാരിയ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വാചകം എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതാണ്, എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയാൻ നമുക്കിപ്പോഴും കഴിയാറില്ല. ഈ വരി പോലെയാണ് ഈ പുസ്തകം നമ്മെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. നന്ദി.
0: റേഡിയോ കൊച്ചി 90 FM-ന്റെ വോക്സ് പോപ്പുലി, വോയിസ് ഓഫ് ദ പീപ്പിൾ.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലി കുട്ടിയെ, നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച്.

0: ചന്ദ്രനിലെത്തിക്കാം.
1: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
2: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318. Oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഹന്ന. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലാണ്. 90th വാർഷികാഘോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പുല്ലുവഴി പബ്ലിക് ലൈബ്രറി. പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലെ ആദ്യത്തെ ദൃശ്യങ്ങൾ ഒരു തറവാടിൻ്റെതാണ്, പുസ്തകങ്ങളുടെ തറവാട്. ഇന്ന് നമ്മളോടൊപ്പം പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലെ ഭാരവാഹികളും എത്തിച്ചേർന്നിട്ടുണ്ട്. പുല്ലുവഴി ലൈബ്രറിയിലെ വിശേഷങ്ങളും ഓർമ്മകളും നമുക്കിനി കേൾക്കാം.
1: നമസ്കാരം, എൻ്റെ പേര് മനീഷ്. ഞാൻ പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്.
2: എൻ്റെ പേര് VM ഉണ്ണി, ലൈബ്രറിയുടെ പ്രസിഡന്റാണ്.
0: പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലെ ആരംഭ നാളുകളെ കുറിച്ച് ഞങ്ങളോട് പറയാമോ?
1: പുല്ലുവഴി വായനശാലയുടെ ചരിത്രം 1935 തുടങ്ങുന്നതാണ്. 1935 ഇവിടെ ഉള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് അവരുടെ ശ്രമഫലമായി ഒരു ലൈബ്രറി സ്ഥാപിക്കുകയും 1951 അത് അഫിലിയേഷൻ നൽകുന്നത്. ഈ കാലഘട്ടത്തിനിടയിലൊക്കെ ലൈബ്രറി എന്ന രീതിയിൽ അതിൻ്റെ വളർച്ച കാലക്രമേണ ഉയർന്നു വരികയുണ്ടായി. 1951

0: രജിസ്ട്രേഷൻ നടത്തുകയും തുടർന്ന് വായനശാല കുറച്ചുകൂടി സജീവമായി മുമ്പോട്ട് വരികയും ചെയ്തു. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് 15,000-ലധികം പുസ്തകങ്ങളുമായി ഈ ഗ്രാമപ്രദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ലൈബ്രറി.
1: നമ്മുടെ ഈ ലൈബ്രറിയിൽ ഏകദേശം എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും?
0: ഞാൻ സൂചിപ്പിച്ചാൽ 15,000-ലധികം പുസ്തകങ്ങളുണ്ട്. വിവിധങ്ങളായ പുസ്തകങ്ങളാണ്. ഈ ലൈബ്രറിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു റെഫറൻസ് ലൈബ്രറി കൂടിയാണ്.
1: നമുക്കിനി വായനക്കാരെ കുറിച്ച് അറിയാം. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസം എന്ന് പറയപ്പെടുന്ന ഒരു ദിവസം ഏതായിരിക്കും?
0: എവിടത്തെയും പോലെ തന്നെ വീക്കെൻഡുകളാണ് ഇവിടെയും തിരക്കുള്ള ഒരു ദിവസം. എല്ലാ ദിവസങ്ങളിലും വായനക്കാർ കടന്നു വരാറുണ്ടെങ്കിലും വീക്കെൻഡിലാണ് നമുക്ക് പരമാവധി തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്.
1: ഓക്കെ, ഇനി വായനക്കാർ ഏറ്റവും തിരക്കി വരുന്ന ഒരു പുസ്തകം എന്നൊക്കെ പറയാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയായിരിക്കും?
0: അങ്ങനെ ഒരു പേര് ശരിക്കും പറയാൻ പറ്റില്ല ഈ ലൈബ്രറിക്ക്. കാരണം ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്ന പുസ്തകങ്ങളായിരിക്കും ആ കാലഘട്ടത്തിൽ ആളുകൾ തിരക്കി വരുന്നത്. നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ ഒരു പുസ്തകം, ഒരു പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആളുകളുടെ വരുന്ന ആളുകളുടെ ചോയ്സ് അനുസരിച്ചാണ് പുസ്തകങ്ങൾ. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു എക്സാമ്പിൾ, നമ്മുടെ ആടുജീവിതം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകമായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞു വരുന്നൊരു പുസ്തകം അതായിരുന്നു. അതുപോലെ ഓരോ വർഷങ്ങളിലും ഓരോ കാലഘട്ടത്തിലും കടന്നു വരുന്ന പുസ്തകങ്ങൾ, നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാവുന്ന പുസ്തകങ്ങൾ, അതായിരിക്കും വായനശാലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആലോചിച്ച് ചോദിച്ചെത്തുന്നത്.
1: ആ, അത് പറയുമ്പോഴാണ് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ വായിക്കാൻ വരുന്നത്? മുതിർന്നവരാണോ യൗവനക്കാരാണോ ഈയിടെ ലൈബ്രറിയിൽ കൂടുതലായിട്ട് വരുന്നത്?
0: പുല്ലോഴി വായനശാലയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ആളുകളാണ് ഇവിടെ ഉള്ളത്. മുതിർന്നവർ തുടങ്ങി തീരെ ചെറുപ്പമുള്ള ആളുകൾ വരെ വായനക്കാരായിട്ടുണ്ട്. വിവിധ ഏജ് ഗ്രൂപ്പിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് ഞങ്ങളുടെ മുൻകാല ലൈബ്രറിയായിരുന്ന, ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം കുട്ടമ്മാവൻ എന്ന് വിളിക്കുന്ന കേശവപിള്ളയാണ്. പുള്ളി ലൈബ്രറിയായിരുന്നു ഈ വായനശാല ഒട്ടുമുക്ക പുസ്തകങ്ങളും വായിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പം ആ അതുപോലൊരു തലമുറ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാരായ തീരെ കുഞ്ഞുങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു തലമുറയുണ്ട്. അവരും നന്നായി വായിക്കുന്നവരാണ്. അവരും ഞങ്ങളോടൊപ്പം എപ്പോഴും കൂടെയുണ്ട്.
1: 90th വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഈ ലൈബ്രറിക്ക് ലഭിച്ച ചില നേട്ടങ്ങളും പുരസ്കാരങ്ങളും ഞങ്ങളോട് പറയാമോ?
0: മികച്ച ലൈബ്രറിക്കുള്ള താലൂക്ക് തല പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനമായും ഈ ലൈബ്രറിക്ക് 90 നമുക്ക് പറയാവുന്നത്. പിന്നീട് ഈ ലൈബ്രറിയിൽ തുടങ്ങി വച്ച വ്യത്യസ്തമായ പല പരിപാടികളുമാണ് പിന്നീട് പല ലൈബ്രറികളും ഏറ്റെടുത്തിരിക്കുന്നത്.
1: 90th വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ ലൈബ്രറിയിൽ പ്രത്യേകമായി നടത്തപ്പെടുന്ന പരിപാടികൾ എന്തൊക്കെയാണ്?
0: നവതി ആഘോഷത്തിന്റെ ഭാഗമായി 3 ആഘോഷ പരിപാടികളാണ് ഞങ്ങളിവിടെ നടത്തി വന്നത്. ആദ്യമായി തന്നെ ഒരു ഈ നവതി ആഘോഷത്തെക്കുറിച്ച് വിളംബരം ചെയ്തൊരു വിളംബര ജാഥയും, പിന്നീട് ഇവിടെ 10 പാട്ടും തേങ്കണം എന്നൊരു പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ മാസങ്ങളിലെയും 2 വെള്ളിയാഴ്ച പാട്ട് പാടുന്നവരും പാട്ട് ആസ്വദിക്കുന്നവരും ഒത്തുചേരുന്നൊരു വേദി. അവിടെ പ്രത്യേക ചടങ്ങുകളോ പ്രത്യേക രീതികളോ ഒന്നുമില്ല. ആർക്കും വരാം, ആർക്കും പങ്കെടുക്കാം, ആർക്കും പാടാം, ആർക്കും ആസ്വദിക്കാം. അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന രീതിയിൽ നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി അന്നേ ദിവസം ഞങ്ങളത് തുടക്കം കുറിക്കുകയും പിറ്റേ ദിവസം ഈ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ സത്യനന്ദിക്കാടാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ധർമ്മരാജ് അഡാട്ട് മാഷും ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം. പിന്നീട് നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും വന്നുണ്ടായിരുന്നു. അതിനുശേഷം 2 ചേർന്ന് അവതരിപ്പിക്കുന്ന ബേപ്പൂർ സുൽത്താൻ്റെ പ്രേമലേഖനം എന്ന നാടകം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും ചേർന്നാണ് ആ നാടകം ഇവിടെ അവതരിപ്പിച്ചത്. ഏകദേശം അവർ 2000 വേദികൾ അവതരിപ്പിച്ചൊരു നാടകമാണ്. സൂര്യകൃഷ്ണമൂർത്തി ഡയറക്റ്റ് ചെയ്ത ഒരു നാടകമാണ്. ശ്രീ അമൽരാജും ഭാര്യ ദിവ്യലക്ഷ്മിയുമാണ് ആ നാടകം ഇവിടെ അവതരിപ്പിച്ചത്. പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ ഈ 90 ഈ വായനശാലയുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്ന ഞങ്ങളുടെ മുൻകാല തലമുറയെ ആദരിച്ചു. അത് കൃത്യമായി പറയുകയാണെങ്കിൽ 70 മുകളിൽ പ്രായമുള്ള മുൻ ഭാരവാഹികളായിരുന്ന അവരെ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അവർക്കൊരാദരം ആണ് ഞങ്ങൾ അന്ന് നൽകിയത്. അതിനുശേഷം

0: നാട്ടിലുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഈ വായനശാലയുടെ ധര വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ അവതരിപ്പിച്ച് വളരെ മികച്ച രീതിയിലുള്ള ഒരു പരിപാടികളായിരുന്നു ആ മൂന്ന് ദിവസവും ഇവിടെ ഉണ്ടായിരുന്നത്. പൊതുവായിട്ടൊരു അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്.
1: പുൽവഴി പബ്ലിക് ലൈബ്രറിയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഓൺലൈനിലെല്ലാം നമ്മൾ ആദ്യം കാണുന്നത് ഈ നാടക പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ ഈ നാടക പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്.
0: ലൈബ്രറിയുടെ കാര്യം പറയുമ്പോൾ തന്നെ പുല്ലുവഴി എന്ന ഗ്രാമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കലയും രാഷ്ട്രീയവുമാണ്. പുല്ലുവഴിയിൽ നാടകം ഒരു ഹരമായിരുന്നു ലൈബ്രറി, പ്രത്യേകിച്ചും ലൈബ്രറിയിൽ. ഇവിടെ കളിച്ചു വളർന്ന, ഇവിടെ തുടക്കം കുറിച്ച ഒരു ഗ്രൂപ്പാണ് പിന്നീട് കൊച്ചിൻ അനുപമ എന്ന പേരിൽ കേരളത്തിലുടനീളം വിഖ്യാതമായ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ്. അതോടൊപ്പം നാടകമെന്നും പുല്ലുവഴിയുടെ ആത്മാവിൽ കലർന്ന് ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കേരളത്തിൽ ആദ്യമായി ഒരു ഒറ്റയാൾ നാടകമേള പുല്ലുവഴിയിൽ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. വൻ വിജയമായിരുന്നൊരു നാടകമേളയായിരുന്നു. അതിനുശേഷമാണ് പലയിടത്തും ഈ ഒറ്റയാൾ നാടകമേളകൾ, ഒറ്റയാൾ നാടകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത്.
1: നമ്മളാണിപ്പോ ഒറ്റയാൾ നാടകം ആദ്യമായിട്ട്
0: ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഒറ്റയാൾ നാടകമേള എന്ന് സംഘടിപ്പിച്ചത് പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലാണ്.
1: പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയുടെ ഒരു ചരിത്രമായിട്ട് പറയുന്നത് കൊല്ലംകുടി വീട്ടിലെ അയ്യപ്പൻ ചേട്ടൻ ആദ്യം നിരക്ഷരനായിരുന്നു. എന്ന് നമ്മുടെ ലൈബ്രറിയുടെ സഹായത്തോടെ അക്ഷരങ്ങളെ പഠിക്കുവാനും പിന്നീട് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ തുടങ്ങിയെന്ന് അറിയാനിടയായി. അപ്പൊ ഞങ്ങൾക്ക് അയ്യപ്പൻ ചേട്ടനെ കുറിച്ച് അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹം.
2: കൊല്ലംകുടി അയ്യപ്പൻ ചേട്ടൻ ഈ വായനശാലയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹം നിരക്ഷരനായിരുന്നു അക്കാലത്ത്. അപ്പൊ ഈ പുസ്തകങ്ങൾ ഇവിടെ പുസ്തകങ്ങൾ എടുത്ത് വെക്കുക, അങ്ങനെ പല പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് വായിക്കണം എന്നുള്ള ആഗ്രഹം സജീവമായി കലശലായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം അക്ഷരം പഠിച്ചു. അക്ഷരം പഠിച്ച് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, നല്ലൊരു വായനക്കാരനായി മാറി. അതൊരു വലിയ ചരിത്രമാണ്. അങ്ങനെ അദ്ദേഹം ആ പുസ്തകങ്ങൾ വായിക്കുകയും ഒരു വായനക്കാരെന്നുള്ള നിലയിൽ സജീവമായിട്ട് ഇവിടുത്തെ എല്ലാ ചർച്ചകളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മക്കളും ഈ വായനശാലയുടെ സജീവ പ്രവർത്തകരും വായനക്കാരുമാണ്. അദ്ദേഹം ഒരു 6 മാസം മുമ്പാണ് അദ്ദേഹം ഓർമ്മയായി മാറിയത്, നമ്മളെ വിട്ടുപോയത്.
1: ലൈബ്രറിയിലെ വായനക്കാരെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ശാസ്ത്ര വിഷയ ചർച്ചകൾ, അങ്ങനെ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ. അങ്ങനത്തെ ചർച്ചകൾ ഇവിടെ ലൈബ്രറിയിൽ നടത്തപ്പെടാറുണ്ടോ?
2: ഇവിടെ 1975 ഒരു ഗ്രാമ ശാസ്ത്ര സമിതി എന്നുള്ള പേരിലൊരു ശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ സർക്കുലേറ്റ് ചെയ്യുകയും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശാസ്ത്ര കുതുകികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു 1975. അത് ഏറെക്കുറെ ഒരു 10 വർഷക്കാലം സജീവമായിട്ട് പ്രവർത്തിച്ചു. പിന്നെ ഇപ്പോൾ അത് അതിനെ വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്.
1: ഈ 90 വർഷം പഴക്കമുള്ള ഒരു ലൈബ്രറി, അപ്പൊ അതിൽ നിങ്ങൾക്ക് കൂടുതൽ കുറെ ഓർമ്മകൾ കാണുമല്ലോ, അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് ഏതെങ്കിലും 2-3 ഓർമ്മകൾ പങ്കുവെക്കാമോ?
0: ഞാന് ഇവിടെ വന്നപ്പോൾ ഹന്നയായിട്ട് ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ദീർഘകാലം ഒരു പ്രവാസിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലെത്തിയതിന് ശേഷമാണ് വായനശാല വീണ്ടും സജീവമായി പ്രവർത്തനത്തിലേക്ക് വന്നത്. പക്ഷേ അന്ന് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഈ ഒറ്റയാൾ നാടകമേള തന്നെയാണ്. പിന്നീട് ധര വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ഒരു ചക്ക ഫെസ്റ്റ്, ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും ചക്കയുടെ ഉപയോഗങ്ങളും കുറിച്ച് വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. സമീപകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർത്തിരിക്കുന്നതും എപ്പോഴും ചോദിക്കുന്നതും ഈ രണ്ട് പരിപാടികളെ കുറിച്ചാണ്.
1: സാറിന്റെ അഭിപ്രായത്തിലുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്?
2: എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയോ ഞാൻ വളരെ പാവപ്പെട്ട ഒരു വീട്ടില് നിരക്ഷരരായ മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുക, ഏതാണ്ട് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എങ്ങനെയോ ഈ വായനശാലയിൽ വന്നു വിട്ടു. അതിനുശേഷം വായിച്ചാണ് ഞാൻ ഇന്നത്തെ നിലയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ അന്ന് വായിച്ച പുസ്തകങ്ങളിൽ പി ഗോവിന്ദപിള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത എഥൽ ലിലിയൻ ഓയിനിച്ചിൻ്റെ കാട്ടുകടന്നൽ എന്നുള്ള നോവൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വായിക്കാൻ ഇട വന്നത് എൻ്റെ ജീവിതത്തെ ഗണ്യമായി സ്വാധീനിച്ചു. അത് പിന്നീട് പുരോഗമന രാഷ്ട്രീയ ചിന്തകൾ, സാംസ്കാരിക ചിന്തകളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോവുകയും ആ രീതിയിൽ വായിക്കുകയും ഇടയ്ക്ക് എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എന്നാലും നമ്മുടെ ചിന്താപരമായ നമ്മുടെ വികാസത്തിന് എല്ലാം ഇന്നത്തെ ഒരു രൂപത്തിലേക്ക് ഞാൻ വികസിച്ചതിന് ഈ വായനശാലയോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഈ വായനശാലയുടെ

0: ജീർണാവസ്ഥയിലുള്ള കെട്ടിടം പുനർനിർമ്മിക്കാനുള്ള ദൗത്യം ഞങ്ങളെല്ലാം ഏറ്റെടുത്തത്.
1: പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു സിന്തറ്റിക് വോളിബോൾ കോർട്ടാണ്. അതിന്റെ പുറകിൽ കുറെ കളിക്കാരും വായനക്കാരും കാണുമായിരിക്കും. ഈ വായനക്കാരെല്ലാം ആകർഷിക്കാൻ വേണ്ടിയിട്ട് വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ വോളിബോൾ കോർട്ടിന്റെ ഒരു വലിയൊരു പങ്ക് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്.
0: പുല്ലുവഴി വായനശാല വോളിബോളിന്റെ വലിയൊരു ഹെറിറ്റേജ് ഉള്ള ഒരു സ്ഥാപനമാണ് ഇത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏറെക്കുറെ ഒരു 10-40 വർഷം മുമ്പ് വോളിബോളിൻ്റെ ഒരു വലിയ ഒരു വോളിബോൾ പ്ലെയേഴ്സിൻ്റെ ഒരു സെൻ്ററായിരുന്നു. നല്ലൊരു വോളിബോൾ കോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒരു ടൂർണമെൻറ്റുകൾ എല്ലാ വർഷവും നടന്നിരുന്നു. ആ ടൂർണമെൻറ്റിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും ഒരുപാട് ടീമുകൾ പങ്കെടുത്ത ഒരു ഇതായിരുന്നു. മാത്രമല്ല, ഈ വോളിബോൾ പ്ലെയേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഈ ലൈബ്രറിയായി ബന്ധപ്പെട്ട് കളിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ ഒരു ഹെറിറ്റേജ് നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഞങ്ങളിവിടെ സിന്തറ്റിക് വോളിബോൾ കോർട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആ ഗ്രൗണ്ട് തന്നെ ഷട്ടിലും ബാഡ്മിൻ്റനും കളിക്കാനും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ എല്ലാ ദിവസവും ഇവിടെ വൈകിട്ട് കളിക്കാൻ കുട്ടികളുണ്ട്. അപ്പോൾ യുവാക്കളുടെ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു 10-40 പേര് 30-40 പേര് ഡെയിലി ഇവിടെ വരും കളിക്കാൻ വേണ്ടി, കളി കാണാൻ വേണ്ടിയിട്ടും. അത് വായനശാലയുടെ വായന എന്നുള്ള ഒറ്റ ഇതിലല്ല, ഈ വായനശാലയുടെ ചരിത്രം ഇങ്ങനെ നാടകം സ്പോർട്സ് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഈ വായനശാല. അതുപോലെ പാട്ടിൻ തേനങ്ങണം എന്നുള്ള പരിപാടി ഇപ്പോൾ 10 വർഷം പിന്നിട്ടു. പാട്ടിൻ തേനങ്ങണവും ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താലൂക്കിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഗായകരുടെ ഒരു വലിയ സംഗീതാസ്വാദകരുടെയും പാട്ടുകാരുടെയും ഒരു സാഹോദര്യ കൂട്ടായ്മ, ഒരു ഫ്രറ്റേണിറ്റി ആയിട്ട് വലിയ തോതിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഈ പാട്ടിൻ തേനങ്ങണം എന്നുള്ള പരിപാടി. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഫിലി ക്ലബിനെ കുറിച്ച് മനുഷ്യ ഒന്ന് പറയാമോ?
2: ഇവിടെ പറഞ്ഞതുപോലെ പറയുവാണെങ്കിൽ വായനശാലയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രയാണമുണ്ട്. ഫിലിം ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ പുല്ലുവഴിയുടെ സ്വന്തം എഴുത്തുകാരിൽ നിന്ന് പറയുന്ന എം പി നാരായണുള്ള നാണപ്പൻ എന്ന പേരിലാണ് പുല്ലുവഴിയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ കള്ളൻ എന്ന ചെറുകഥയെ ആസ്പദമാക്കി നമ്മുടെ ആദിവാസി മധുവിൻ്റെ കൊലപാതകവുമായി ചേർത്ത് കാരസ്കരം എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം പുല്ലുവഴി വായനശാല നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. അതോടൊപ്പം ഈ പട്ടുന്നേങ്ങണത്തിൻ്റെ കാര്യം ഉണ്ണിച്ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ച പോലെ പട്ടുന്നേങ്ങണത്തിൻ്റെ ഓരോ എപ്പിസോഡിലും പ്രമുഖരായ ഒരുപാട് പേർ ഈ വായനശാലയെ കടന്നു വന്നിട്ടുണ്ട്. എം കെ അർജുനൻ മാസ്റ്റർ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ആർ കെ ദാമോദരൻ, ശ്രീകുമാർ മുഖത്ര, ഗായകൻ ശ്രീറാം, ഗാനരചയിതാവ് ചിറ്റൂർ ഗോപി, കെ ബി രാജാനന്ദ്, ശ്രീകുമാരൻ തമ്പി തുടങ്ങി പ്രമുഖർ ഈ പുല്ലുവഴി വായനശാലയിലെ പട്ടുന്തേങ്ങണം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ പട്ടുന്തേങ്ങണത്തിൻ്റെ ഒരു എപ്പിസോഡ്, ഞങ്ങൾ 100-ാം എപ്പിസോഡാണെന്ന് തോന്നുന്നു, അതിന് ചെയ്തപ്പോൾ അന്ന് കൊച്ചി ആകാശവാണി FM ഞങ്ങളുമായി അസോസിയേറ്റ് ആ പരിപാടി നടത്തിയത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ രൂപത്തിൽ ആളുകളെ ഈ വായനശാലയിലേക്ക്, ഇതൊരു കൾച്ചറൽ സെൻ്റർ എന്ന രീതിയിൽ വായനയ്ക്കപ്പുറത്തേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ വായനശാല ചെയ്തു വരുന്നുണ്ട്. അതിലൊന്ന് കഥയോരം എന്ന പേരിൽ, അത് എക്സ്ക്ലൂസീവ്ലി പുസ്തകങ്ങളെ കുറിച്ച് മാത്രമാണ്. ചെറുകഥകളെ കുറിച്ച് സംസാരിക്കുവാനും എഴുതിയിട്ടുള്ളവർക്ക് അവർക്ക് വായിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടിയുള്ള വേദിയാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ഒരു കുട്ടിയുടെ പുസ്തകം ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. സ്റ്റിൽ ദെർ ഈസ് എ ലൈഫ് ഇൻ മീ എന്ന ഇംഗ്ലീഷ് കഥാസമാഹാരം 2014 ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഥയോരത്തിൻ്റെ പേരിലും നടക്കുന്ന പരിപാടികളുടെ പേരിൽ ഒരുപാട് ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അതുപോലെ പുല്ലുവഴിയിൽ ഉള്ള ഈ വായനശാലയുമായി അഭേദ്യ ബന്ധമുള്ള ഈ വായനശാലയെ, ഈ ഹാൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. PG ഹാൾ എന്ന പേരിലാണ്. PG ജന്മശതാബ്ദി സാംസ്കാരിക കേന്ദ്രം എന്ന രീതിയിലാണ് ഇതിന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ കാണാം അദ്ദേഹത്തിൻ്റെ വലിയൊരു ഛായാചിത്രവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയൊരു ധൈഷ്ണികനാണ് അദ്ദേഹം. ഈ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയാലും പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിൽ വരുന്ന പോലെ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് എവിടെയും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്.

ഞങ്ങളുടെ സ്വന്തം എന്ന് ഞങ്ങൾക്ക് പറയാവുന്ന ഈ ലൈബ്രറിയുടെ വളർച്ചയിൽ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയും അനിയന്മാരും അനുജന്മാരെല്ലാം ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അതുപോലെ മുൻ MLA PR ശിവൻ, അദ്ദേഹം ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ എടുത്തു പറയാൻ ഇപ്പം MB നാരായണപിള്ള, കാലടി ഗോപി തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ വായനശാല

0: പോയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം വളരെ ചുരുക്കം ഒറ്റ വാക്കിൽ പറയാം, ഒറ്റ നോട്ടത്തിൽ പറയാവുന്നത് കാലടി ഗോപി, എം പി നാരായണപിള്ള, പി ഗോവിന്ദപിള്ള, പി കെ വി, പി ആർ ശിവൻ, പി കെ ഗോപാലൻ നായർ, എടപ്പള്ളി ശിവൻ, അങ്ങനെ അങ്ങനെ നിര നീണ്ടു നീണ്ടു പോവുകയാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ജ്വലിക്കുന്ന ആളുകൾ, അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പുല്ലുപൊഴി വായനശാല വളരെയധികം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനൊരു കാരണം അതാണ്. അതുപോലെ തന്നെ പി ജി ചിന്താശ്രേണി എന്ന പേരിൽ പി ജിയുടെ മരണശേഷം ഇവിടെ വൈജ്ഞാനിക സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുവാനും ആളുകളെ അറിയിക്കുവാനും വേണ്ടി പി ജി ചിന്താശ്രേണി എന്ന പേരിലൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും ലൈബ്രറി കീഴിൽ അത് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അത് സീരിയസ് ആയിട്ടുള്ള വായനയെ സഹായിക്കുന്ന, അതിനെ സമീപിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുട്ടികൾക്കായുള്ള ബാലവേദി, വനിതകൾക്കായുള്ള ധര വനിതാ വേദി, മുതിർന്നവർക്ക് വേണ്ടി സായന്ത്രം എന്ന പേരിൽ പെൻഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദി, അങ്ങനെ വിവിധങ്ങളായ ഒരുപാട് വേദികൾ ഇവിടെ ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഇവിടെ തുടർച്ചയായി നടന്നു പോകുന്നത്. അതായത് വായനശാലയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളെ ഈ വായനശാലയുമായി ബന്ധിപ്പിക്കുക, വായിക്കാൻ പ്രേരിപ്പിക്കുക, അതാണ് ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനമായ ഉദ്ദേശം.
1: പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ വായനക്കാരെ ശാരീരികമായും മാനസികമായും എല്ലാം പോഷിപ്പിക്കുന്ന ഒരു ലൈബ്രറി എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നു. പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് 90 വർഷങ്ങൾക്ക് ഉള്ളൊരു കാലം പിന്നിടുമ്പോൾ അന്നത്തെ നാളുകളിൽ സ്ത്രീകൾക്ക് വായിക്കാനും അതിനുള്ളൊരു സ്വാതന്ത്ര്യക്കുറവുള്ള കാലത്തും പുല്ലുവഴി പബ്ലിക് ലൈബ്രറി സ്ത്രീകൾക്കും വായിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോട് പറയാമോ?
2: ഇവിടെ ഞങ്ങളുടെ വായനശാലയുടെ ഇന്ന് അവധി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രായം ചെന്ന കുറച്ച് സ്ത്രീകൾ വന്നിരുന്നു. അപ്പോൾ അവർ അവരുടെ പഴയകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ വായനശാല ആദ്യകാലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീകളെ വായനയിലേക്ക് കൊണ്ടുവന്ന ഒരു വായനശാലയാണെന്നുള്ള അനുഭവങ്ങൾ പലരും പങ്കുവെക്കാറുണ്ട്. അപ്പം അതിൽ അന്ന് വാർഷിക പരിപാടികളിൽ സ്ത്രീകളുടെ കലാപരിപാടികൾ, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഈ പ്രദേശത്തുള്ള സ്ത്രീകളിവിടെ ഒത്തുചേർന്നിരുന്നു. അന്നത്തെ കാലത്ത് 50 വർഷം അല്ലെങ്കിൽ 90 വർഷം മുമ്പ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ ഒരു സർഗാത്മക പ്രവർത്തനങ്ങളെ ആക്ക് അവസരം കൊടുക്കുകയും അത് അവരുടെ കൂട്ടായ്മയ്ക്ക് അവരുടെ ഒരു സാഹോദര്യം പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഈ വായനശാല പ്രവർത്തിച്ചിരുന്നു. അപ്പം അതിൽ ചില ആളുകൾ അതിൽ പങ്കെടുത്തിരുന്ന സ്ത്രീകൾ ശ്രീകുമാരി ചേച്ചി, അതുപോലെ ജയചേച്ചി, അംബിക എന്ന രാധചേച്ചി, ഇവരൊക്കെ ഈ നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ വളരെ അവരെയൊക്കെ ഞങ്ങൾ ആദരിച്ചിരുന്നു. അവരെല്ലാം പഴയ ഓർമ്മകൾ ഇവിടെ അയവർക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവരെ മൂന്ന് പേരും അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ വിവാഹം കഴിച്ച് ഇവിടെ എത്തുന്ന സമയത്ത് വേറെ യാതൊരു തരത്തിലുള്ള ടി വിയോ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ്സോ ഒന്നും ഇല്ലായിരുന്നു. ഈ വായനശാലയിലെ പുസ്തകങ്ങൾ വായിക്കുകയും പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വായിക്കുക, അതിനെക്കുറിച്ച് വർത്തമാനം പറയുക, സംസാരിക്കുക, അതോടൊപ്പം ഇവിടെ വരുന്ന സാംസ്കാരിക കൂട്ടായ്മകളിൽ കലാപരിപാടികൾ കാണുക, നാടകം കാണുക, നാടകത്തിൻ്റെ റിഹേഴ്സലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കുക, നാടക പ്രവർത്തകർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ഇതെല്ലാം ഈ സർഗാത്മക കൂട്ടായ്മയുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുക, അങ്ങനെ സ്ത്രീകളുടെ സർഗാത്മകമായ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു വികാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു വേദിയായിക്കൂടെ ഈ വായനശാല പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുകയാണ്.
1: നാട്ടുകാരുടെ സ്വന്തം വായനശാല എന്നൊക്കെ നമുക്ക് നമ്മുടെ ഈ പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വിലയേറിയ ഈ ലൈബ്രറിക്ക് ഇനിയും ഉള്ള സ്വപ്നങ്ങൾ, പദ്ധതികൾ എന്തൊക്കെയായിരിക്കും?
0: വായനശാലയുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ 90 വർഷം നവതി ആഘോഷത്തിൻ്റെ പ്രധാന അജണ്ട തന്നെ ഇതിൻ്റെ ശോചനീയാവസ്ഥ, മനുഷ്യൻ വയസ്സാവുമ്പോൾ ജരാനരകൾ ബാധിക്കും, അതുപോലെ നവതി ആഘോഷിക്കുന്ന പുല്ലുവഴി വായനശാല അക്ഷരമുത്തശ്ശിക്കും ജരാനരകൾ ബാധിച്ചിരുന്നു. അപ്പോൾ അതിനൊരു കായകൽപ ചികിത്സ, ഒരു യൗവനം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വായനശാല കെട്ടിടം പൂർണ്ണമായി തന്നെ പൊളിച്ച് അതേ ഹെറിറ്റേജ് ബിൽഡിംഗ് അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഹാള് നവീകരിച്ചു പുതിയ സൗകര്യങ്ങളോടെ.

0: സർക്കാർ സംവിധാനങ്ങളോടൊക്കെ ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് അവരോടൊക്കെ ചേർന്നുകൊണ്ട് ഇതിൻ്റെ ചുറ്റുമതിലും ആദ്യം ചോദിച്ചു വോളിബോൾ കോർട്ടും എല്ലാം റെഡിയാക്കി. അതോടൊപ്പം എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള, ഇപ്പോൾ നിലവിൽ പുസ്തകങ്ങളൊക്കെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്, വളരെ ചെറിയ സൗകര്യങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം വിപുലമായ സൗകര്യങ്ങളിലേക്ക്, പുതിയ ഡിജിറ്റൽ കാലത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ലൈബ്രറി കെട്ടിടം തൊട്ടു പുറകിൽ വരുന്നുണ്ട്. ആ കെട്ടിടം പൂർത്തിയാകുന്നതോടെ പുസ്തകങ്ങൾ സൂക്ഷിക്കുവാനും ആളുകൾക്ക് വന്നെടുക്കുവാനും ഒക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഡിജിറ്റലൈസ് ചെയ്ത് കാറ്റലോഗെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളത് പകുതിയോളം പൂർത്തിയാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്ത ഒരു വായനശാല എന്നൊരു സങ്കല്പത്തിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച വിവിധങ്ങളായ വായനശാലയുടെ കാര്യങ്ങളെല്ലാം, അതിൻ്റെ ഇപ്പോൾ കഥയോരം, ചിന്താസരണി, പട്ടിന്തേങ്ങണം, ധര, സായന്തനം, ബാലവേദി, യുവത, ഫിലിം ക്ലബ്ബ്, കാർഷിക ക്ലബ്ബ്, അങ്ങനെ നിരവധിയായ സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനെ നിരവധിയായ പരിപാടികളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ വായനശാലയുമേ ചേർത്ത് നിർത്തി. ഇതൊരു ഗ്രാമത്തിൻ്റെ വായനശാലയാണ്, പുല്ലുഴി എന്ന ചെറിയ വലിയ ഗ്രാമത്തിൻ്റെ വായനശാലയാണ്. ആ വായനശാല കുറേ കൂടി മികവോടെ എല്ലാവരിലേക്കും എത്തിക്കാൻ, എല്ലാവരുടെയും സ്വന്തം എന്നൊരു തോന്നൽ ഈ ഗ്രാമത്തിനാകെ വരുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
1: അതിൽ പുതിയ തലമുറയെ വായനയിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുട്ടികളിലൊന്ന് ഫോക്കസ് ചെയ്യുക, പുതിയ തലമുറയെ വായനയിൽ സജീവമാക്കുക എന്നുള്ളതും, അതിന് അതിൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാരും വായനക്കാരും തമ്മിലുള്ള ഒരു നേരിട്ട് കാണാൻ കഴിയുന്ന, ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എഴുത്തുകാരെ, അടുത്ത ഈ കൊല്ലത്തെ ഞങ്ങൾ രണ്ട് പദ്ധതികൾ ആലോചിക്കുന്നത്, ഈ വരുന്ന വർഷത്തേക്ക് എഴുത്തുകാരെ വായനക്കാരെ കാണാനായിട്ട് എഴുത്തുകാരെ കൊണ്ടുവരിക എന്നുള്ള, പ്രമുഖരായ എഴുത്തുകാരെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ, അതാണ് ഞങ്ങളുടെ ഒരു പദ്ധതി. രണ്ടാമത്തെ കാര്യം, ഈ കൊല്ലം ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു കാര്യം, കവിത വായനക്കാരുടെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നു. അത് കവിതാ വായനക്കാരുടെ ഒരു കൂട്ടായ്മയും കവിത ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ, കവിത ചൊല്ലുക, കവിത ആസ്വാദകർക്ക് വേണ്ടി മാസത്തിൽ ഒരു ദിവസം കവിത കൂട്ടായ്മയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്ന ഒരു പരിപാടി, ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം പുതിയതായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങളുടെ ഈ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് യുവതലമുറയാണ്.
2: ഇത്രയും വർഷത്തെ ഈ ഒരു പഴക്കമുള്ള ലൈബ്രറി ഇന്നും ജീവനോടെ ഓരോ ദിവസവും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈബ്രറിക്ക് ജനങ്ങളോടും ഞങ്ങൾ വായനക്കാരോടും ശ്രോതാക്കളോടും പറയാനുള്ള സന്ദേശം എന്തായിരിക്കും?
0: വായന ഒരു കാലത്തും മരിക്കുന്നില്ല, ഇതാണ് ഈ ലൈബ്രറിക്ക് വായനക്കാരോട് പറയാനുള്ളത്. ഇവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഇടക്കാലത്ത് നമ്മൾ കുറഞ്ഞിരുന്നു, പക്ഷെ വീണ്ടും ഞങ്ങളുടെ അനുഭവം അത് വീണ്ടും ശക്തിയോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സെലക്റ്റീവ് വായനയാണ്, പഴയപോലെ കാറടച്ചു വായിക്കുന്നില്ല, പക്ഷേ വായന ഒരു കാലത്തും മരിക്കുന്നില്ല. ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നതും അതും ഒരു വായനയാണ്. അപ്പം ആ വായന ഒരു കാലത്തും മരിക്കുന്നില്ല, ശക്തിയോടെ തിരിച്ചു വരികയാണ്. ഇതാണ് വായനശാലയ്ക്ക് ഈ കാലത്ത് ജനങ്ങളോട് പറയാനുള്ളത്.
1: അതുപോലെ വായന കൊണ്ട് മാത്രം ഇന്നത്തെ രീതിയിലേക്ക് വളർന്നവരാണ് ഞങ്ങളെല്ലാവരും. ഈ വായനശാലയുടെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഒരു കാലത്ത് ഈ വായനശാലയിലെ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം, ഞാൻ ഒന്നും അല്ലാതിരുന്ന ഒരു വീട്ടിൽ നിന്ന് വന്ന്, ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡി ഐ ജി ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയതൊക്കെ ഈ വായനശാലയിലെ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പുതിയ തലമുറയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വായിക്കുക, വായനയ്ക്ക് തുല്യമായി മറ്റൊന്നുമില്ല. വായനയുടെ അത്രയും അനുഭൂതി നൽകുന്ന, നമുക്ക് നമ്മുടെ മനസ്സിൽ പ്രകാശം നിറയ്ക്കുന്ന മറ്റൊരു പ്രവർത്തനവുമില്ല, അത്രയും ആനന്ദം നൽകുന്ന വേറൊരു കാര്യമില്ല. അതുകൊണ്ട് വായിക്കൂ, വായിക്കൂ, എല്ലാവരും വായിക്കാൻ സമയം കണ്ടെത്തൂ. ഇതാണ് പുതിയ തലമുറയോട് ഞങ്ങൾക്ക് ഈ വായനശാലയ്ക്ക് പറയാനുള്ളത്.
0: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും പുല്ലുവഴി വായനശാലയുടെ വായനാദിന ആശംസകൾ.
2: ഇന്ന് നമ്മൾ പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിൽ എത്തിച്ചേരുവാനും പുല്ലുവഴി പബ്ലിക് ലൈബ്രറിയിലെ ഭാരവാഹികളോട് സംസാരിക്കുവാനും ഈ പുല്ലുവഴി ലൈബ്രറിയുടെ ആരംഭം മുതൽ ഇന്നത്തെ വിശേഷങ്ങൾ വരെ അറിയുവാനും സാധിച്ചു. ഇനിയും പുല്ലുവഴി പബ്ലിക് ലൈബ്രറിക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളോടൊപ്പം ഹന്ന, റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. എന്റെ വായനാലോകം. വായനാ ദിനത്തോടനുബന്ധിച്ച് ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS തന്റെ വായനാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടി. റേഡിയോ കൊച്ചി 90 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. എന്താ പറയുക, എപ്പോഴും ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് ആ ഒരു ചിരിയിൽ തന്നെ നമ്മളങ്ങോട്ട് നിറയും. എനിക്കെപ്പോഴും അങ്ങനെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചിരിക്കുന്ന മനുഷ്യർ കുറവാണ്. ആ ഉള്ള നിറഞ്ഞ ചിരി എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു ശക്തിയുള്ളൊരു കാര്യമാണ്. അത് അടുത്ത ആൾക്ക് കൊടുക്കുന്ന ഒരു എനർജി. അപ്പോൾ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മൾ കാണുന്നതാണ് പ്രകൃതിയോടും മനുഷ്യരോടൊക്കെ അത്രയും നന്നായിട്ട് ഇടപഴകുന്ന നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആണ് ഇന്ന് റേഡിയോ കൊച്ചി 90 FM നമ്മളോടൊപ്പം ഉള്ളത്. സ്നേഹത്തോടെ മാമിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു സോ മച്ച്.
0: ആക്ച്വലി എന്റെ വോയിസ് ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്, കാരണം ഭയങ്കര എന്താ പറയാ സന്തോഷത്തിലാണ്.
1: എനിക്കത് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ഒപ്പം ഇരിക്കാൻ കിട്ടിയ അവസരത്തിന് എനിക്കും ഒരുപാട്
0: താങ്ക് യു മാം. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പേരുണ്ട് നമ്മളിങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കും അവരെ. അതായത് ഇപ്പം നമുക്ക് അടുത്ത് വെക്കണമെന്നോ ഫോട്ടോ എടുക്കണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ആ ഒരു ലെവലിലേക്കൊന്നും നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ എവിടെയെല്ലാം കണ്ടാൽ എന്താ പറയണേ, അവരെന്തായിരിക്കും പറയുന്നുണ്ടാവുക, അതൊന്ന് കേൾക്കണം എന്നുള്ളൊരു സംഭവം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു കാര്യം. അപ്പം അങ്ങനെ എടുത്തു പറയണ രണ്ടുപേരും ഒന്ന് ഞാൻ ബോബി ജോസ് കട്ടിക്കാട് ഫാദറിനെ പറയും. അച്ഛൻ്റെ വായനകൾ അച്ഛൻ എന്താ പറയണേന്ന് കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഒരിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ടാനിയ എന്ന പേര് വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അയ്യോ ഇനിയെനിക്കൊന്നും വേണ്ട അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായത്. അപ്പൊ അച്ഛന്റെ ഒരു കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം മാം പോയിട്ടുണ്ടായിരുന്നു, പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു
2: കൂട്ടം
0: അഞ്ചപ്പത്തിൻ്റെ. അപ്പം ആക്ച്വലി അത് കണ്ടപ്പം എനിക്ക് എങ്ങനെയും വന്ന് കാണണം മാമിന്, ആ സമയത്തൊന്ന് പേഴ്സണലി വന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെ അന്ന് ആഗ്രഹിച്ചിരുന്നു. അതേപോലെ എന്താ പറയണെന്ന് കേൾക്കാൻ വേണ്ടി, പക്ഷെ അന്ന് നടന്നില്ല. അപ്പൊ എനിക്ക് വിഷമം തോന്നി, പക്ഷെ എന്തായാലും ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒന്ന് അച്ഛൻ ഒന്ന് മാമാണ് എനിക്ക് എപ്പോഴും പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം മോളോട് തന്നെ ഇപ്പം സ്പീച്ചും അതൊക്കെ അവള് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, വേറൊന്നും അല്ല, നമ്മളാരും കോപ്പി ചെയ്യണ്ട, ഒന്ന് കേട്ടിരിക്കൂ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പറയാറുണ്ട്. അപ്പം താങ്ക് യു മാം.
1: ഒത്തിരി സന്തോഷം. മറ്റൊരു മനുഷ്യന്റെ ചിന്തയെക്കുറിച്ച് നമ്മള് ഉത്സുകരാവുക എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ വളർച്ചയുടെ ഒരു അളവ് പോലായിട്ട് ഞാൻ കാണുന്നത്. പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള സംഭാഷണങ്ങൾ നമുക്കുണ്ടാവുമല്ലോ ജീവിതത്തിൽ. അപ്പം സാധാരണഗതിയിൽ ആളുകൾ മറ്റുള്ള വ്യക്തികളുടെ എന്താ പറയുക, ഈ കുശുമ്പും കുന്നായ്മയും കുശുകുശുപ്പും എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു തലത്തിലുള്ള ഒരു സംഭാഷണം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒടു ഒരു അടുത്ത ശ്രേണിയിലുള്ളവർ എനിക്ക് തോന്നുന്നു മറ്റുള്ള വ്യക്തികളുടെ ജീവിത കഥകൾ അറിയാൻ അല്ലെങ്കിൽ അനുഭവങ്ങൾ അറിയാൻ ഉത്സുകരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ ഉത്സുകരായിട്ടുള്ള. നമ്മൾ പൊതുവെ മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ വാർത്തകൾ കാണുന്ന ഒരുവിധം എല്ലാ മലയാളികളും ഒരു പക്ഷെ ആ ഒരു ശ്രേണിയിലുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് എവിടെയാണ് നടക്കുന്നതെന്നുള്ള ആ ഒരു ഉത്സുകത ഉണ്ടാവും. അതിനും മുകളിലുള്ള ഒരു ശ്രേണിയിലാണ് ഞാൻ

0: തങ്ങിപ്പോലുള്ള ആളുകളൊക്കെ മറ്റൊരു മറ്റൊരു മനുഷ്യന്റെ ചിന്താധാരയിൽ എന്താണ് എന്നുള്ളത് അറിയാന്ന് പറയുന്നത് എല്ലാവർക്കും അതിനോടൊരു ഒരു അഭിനിവേശം തോന്നണമെന്നില്ല. ശരിക്കും
1: മാം ഒരു കലാകാരിയാണ്. വായന എന്ന് പറയുന്നത് മാം വായനയുടെ ലോകത്താണ്, നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്, ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. അപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ എവിടെയോ ഇങ്ങനെ ഇങ്ങനെ കേട്ടുപോയ ഒരു കാര്യമാണ്, മാം ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ ഡിക്ഷണറി ഇങ്ങനെ വായിച്ച് പോകുന്നൊരു ഇതുണ്ടായിരുന്നു, ആ വേർഡ്സിന് ഭയങ്കര ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മാം അന്നിങ്ങനെ ഇത് ചെയ്തു പോയിരുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് മാമിനെ സംബന്ധിച്ച് എന്താണ് വായന, ഈ തലമുറയോട് പുതിയ തലമുറയോടും എല്ലാവരോടും തന്നെ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളോടൊക്കെ വായനയുടെ ഒരു ഒരു ശക്തി മാമിന് ചെറിയ വേർഡ്സിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയായിരിക്കും?
0: ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ ഇടത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റൊരു വ്യക്തിയുടെ ചിന്താധാരയിൽ എന്താണ് എന്ന് കണ്ടെത്താൻ ഉള്ള ഒരു നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഉത്സാഹമുണ്ടല്ലോ, അതാണ് ശരിക്കും വായന നമുക്ക് നൽകുന്ന സുഖം എന്ന് പറയുന്നത്, വായന നമുക്ക് നൽകുന്ന അനുഭൂതി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ത്രാണിയുള്ള വാക്കുകളിലൂടെയാണ് ഒരു സാഹിത്യകാരി അല്ലെങ്കിൽ സാഹിത്യകാരൻ നമ്മെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൽ പല ജീവിതങ്ങൾ ജീവിക്കാനുള്ള ഒരവസരമാണ്. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യമോഹികളാണ്, സ്വാതന്ത്ര്യദാഹികൾ എന്ന് ഞാനിപ്പോൾ പറയില്ല, കാരണം പിന്നെ ആവശ്യത്തിന് ആ ദാഹം ശമിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യമോഹികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉള്ള സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ അറിയാതെ എനിക്കിപ്പോഴും സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് സ്വാതന്ത്ര്യമോഹികൾ എന്ന് ഞാൻ
1: പറയാം. അതെ അതെ.
0: അപ്പം അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തന്നെ മറ്റൊരു ഒരു ഒരു പരിപ്രേക്ഷയായിട്ടാണ് വായനയെ, പുസ്തകങ്ങളെ, സർഗാത്മികതയെ മൊത്തമായി കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാനാവില്ല.
1: അതെ അതെ.
0: ഒരേ മാധ്യമത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രകാശിപ്പിക്കാനാവില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ ആധുനിക തലമുറ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ചില കാര്യങ്ങൾ നമുക്ക് ഒരു ചിത്രമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം.
1: അതെ.
0: അപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം, ചിലപ്പോൾ ഒരു റീലായിരിക്കും നമുക്കിഷ്ടം, ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കുറിപ്പായിരിക്കും നമുക്കിഷ്ടം, ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു രീതിയിലൂടെ ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോകുന്നതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പല രീതികളിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ പ്രകാശിപ്പിക്കാൻ ഇഷ്ടമാണ്. അത് അതിൻ്റെ ഏറ്റവും ഒരു ഒരു ചാലിച്ചെടുത്ത ഒരു രൂപമാണ് ഒരു പുസ്തകം എന്ന് ഞാൻ പറയും. ഇങ്ങനെ പല പല രൂപഭേദങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ചിന്തകളെ ചാലിച്ചെടുത്ത ഒരു വലിയൊരു ഭണ്ഡാരമാണ് ഒരു പുസ്തകം എപ്പോഴും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ മാധ്യമങ്ങൾ അനവധി ഉണ്ടായിട്ടും മാർഗങ്ങൾ അനവധി ഉണ്ടായിട്ടും എന്താണ് പറയേണ്ടുന്നത് എന്നറിയാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്.
1: സത്യം.
0: അപ്പൊ അത് പണ്ട് നീച്ചെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു എഴുതിയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. അത് ഇന്നത്തെ കാലത്തിന്റെ മാത്രം പ്രത്യേകത അല്ല എന്ന് പറയാനാണ്.
1: അപ്പൊ
0: കാലങ്ങളായി അതൊരു പ്രശ്നമാണ്. ദ മോർ ആൻഡ് മോർ മീൻസ് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്, ദ ലെസ് ആൻഡ് ലെസ് വി ഹാവ് ടു സേ എന്നുള്ളത്. അപ്പോ നമുക്ക് മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഈ പറയുന്ന സ്വാതന്ത്ര്യം നമുക്ക് വെട്ടിപ്പിടിക്കാനാവാത്തത്. പക്ഷെ ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് വിനിയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ്, എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതിന് ഉത്തരം കിട്ടുക വായനയിലൂടെയായിരിക്കും.
1: യെസ്.
0: കാരണം ആ വായനയിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്നുള്ളതിൽ ഉപരിയായി ഈ എഴുതുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് മാത്രമല്ല വായനയിലൂടെ നമുക്ക് കിട്ടുന്നത്, അത് തുറന്നു തരുന്ന കുറേ വാതിലുകളുണ്ട്. അതിലൂടെ നമ്മളിങ്ങനെ പല ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, പല ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, പല കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ആ സഞ്ചാരങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അനുഭവ സമ്പത്തായി മാറുകയും എന്താണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലൊരു ധാരണ നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എല്ലാവരും, പക്ഷേ ഇന്നത്തെ തലമുറ തനിയത് അങ്ങനെ ചോദിച്ചില്ല എങ്കിലും ഇന്നത്തെ തലമുറ അങ്ങനെ വായന കുറവാണ് എന്നുള്ള ഒരു ധാരണയുള്ള ആളല്ല ഞാൻ. അപ്പം ഇന്നത്തെ തലമുറ നന്നായിട്ട് വായിക്കുന്ന കുട്ടികളാണ്, വായനയിലോട്ട് എന്താ പറയുക ഒരു മമതയുള്ള കുട്ടികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരമ്പരാഗതമായിട്ട് വായന എന്ന് പറയുമ്പോൾ ഒരു ഗ്രന്ഥശാലയിൽ പുസ്തകം എടുത്ത് വെച്ചിരുന്ന് വായിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്.
1: അതെ.
0: അപ്പം അത് മാറിയിട്ടുണ്ട്.
1: യെസ്.
0: പല രീതികളിൽ അവർ വായിക്കുന്നു, പക്ഷെ

0: വായിക്കാതിരിക്കുന്നില്ല.
1: അതെ അതെ, മാം എപ്പോഴും ആ പുസ്തകത്താൾ ഇങ്ങനെ മറച്ച് വായിക്കുന്നതായിരുന്നു മാമിന്റെ ഒരു.
0: അതെ അതെ അതെ, അത് അതിന്റെ ഭയങ്കര ഒരു ഒരു ഫീൽ, പ്രണയാർദ്രമായിട്ടുള്ള ഒരു ഫീൽ. എനിക്ക് ഓരോ പുസ്തകവും ഞാൻ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരുപാട് സ്നേഹമാണ് മനസ്സിലെപ്പോഴും വരിക ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ എനിക്ക്. അപ്പോൾ പ്രണയാർദ്രം എന്ന് കേൾക്കാൻ സുഖമുള്ളതിന് മാത്രം വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഓരോ പുസ്തകം എടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാസ്മരികത ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ ഉള്ളിലിങ്ങനെ ഒരു ഒരു രോമാഞ്ചം വരുന്ന ഒരു പറയുമ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് ചിലപ്പോൾ കേൾക്കുന്നവർ പറയായിരിക്കും. പക്ഷെ അങ്ങനെ അങ്ങനെ പുസ്തകങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്താ പറയുക, എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ അങ്ങനെ എണിതീരാൻ പറ്റാത്ത തരത്തിൽ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, അതും സമ്മതിക്കണം. ഞാൻ കുറച്ച് പുസ്തകങ്ങളെ വായിച്ചിട്ടില്ലായിരിക്കുള്ളൂ, അതായത് എന്നെക്കാളും ഇപ്പോൾ ഒരുപാട് വായിക്കുന്ന അനവധി പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുന്ന ഓരോ പുസ്തകവും പൂർണ്ണമായിട്ട് അത് എൻ്റേതായിട്ട് അങ്ങ് മാറും. അത് അതായത് ഞാൻ
1: ഓൺ ചെയ്ത്
0: ആക്കും. അതെ, അപ്പം അത് ഭൗതികമായിട്ട് അത് എൻ്റേതാവുന്നു എന്നുള്ളത് മാത്രമല്ല, പക്ഷെ അത് മാനസികമായിട്ട് ഏതൊക്കെ തലങ്ങളിൽ അത് എൻ്റേതാക്കാൻ സാധിക്കുമോ ആ തലങ്ങളിലൊക്കെ ഞാൻ അതിനെ എൻ്റേതാക്കി മാറ്റും. അങ്ങനെ ആകുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു ഒരു മാന്ത്രികതയുണ്ട് പുസ്തകങ്ങളുടെ. അപ്പം ഞാൻ ഇതിനു മുൻപ് ഒരു ഒരു വായനോത്സവത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് പണ്ട് ഞാൻ മസൂരിയിൽ ട്രെയിനിങ്ങിന് ഐ എസ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു ലൈബ്രറി ഉണ്ട്, ഗാന്ധി ദർശൻ ലൈബ്രറി. അപ്പോൾ നമ്മളെല്ലാവരും ഐ എ എസ് കിട്ടണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഏറ്റവും അധികം ഇങ്ങനെ ഒരു സ്വർഗവാതിൽ തുറക്കുന്നു എന്നുള്ള മട്ടിലാണ് നമ്മൾ ഈ മസൂരി അക്കാദമിയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ലബാസന മസൂരി എന്ന് പറയുന്നത്, അപ്പോൾ ആ സ്വർഗവാതിൽ തുറന്ന് അതിൻ്റെ അകത്ത് കയറിയപ്പോഴും അതിൻ്റെ ഉള്ളിലെ ഒരു ഗർഭഗൃഹം എന്ന് പറയുന്നത് എനിക്ക് ഈ ലൈബ്രറി ആയിരുന്നു.
1: ഓ,
0: അവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആകൃഷ്ടരാകുന്നത് ഹിമാലയ സാനുക്കളുടെ താഴ്വരയിലാണ് ഈ അക്കാഡമി ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ അക്കാഡമിയിലെ ലോണിൽ നിന്ന് നേരെ കാണുന്നത് ഹിമാലയ സാനുക്കളാണ് ശരിക്കും. അപ്പോൾ അത്ര കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിതയുള്ള സ്ഥലമാണ്, അങ്ങനെ മഞ്ഞുമലകളാണ് ഫുള്ളും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എനിക്ക് അതിനേക്കാളുമൊക്കെ കൂടുതൽ ഈ പറയുന്ന പ്രണയാർദ്രമായിട്ട് തോന്നിയിട്ടില്ല ആ ലൈബ്രറിയാണ്. എനിക്കിപ്പോഴതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഉള്ളിലിങ്ങനെ ഒരു ഒരു കാന്തശക്തിയാണ്. അത് ഈ പറഞ്ഞ പോലെ പരസ്പരം ഒരു ബന്ധം ഉണ്ടാവണം.
1: അതെ,
0: അത് വായനക്കാരനും അല്ലെങ്കിൽ വായനക്കാരിയും പുസ്തകവും തമ്മിലും അതുപോലെ ഒരു ബന്ധം ഉണ്ടാവണം, എങ്കിലേ ഇതിന്റെ ഈ മാസ്മരികതയൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെ ഞാൻ ലൈബ്രറിയിൽ എന്നും വൈകുന്നേരം, ഞാൻ അവിടെ ഉള്ള ദിവസങ്ങളെല്ലാം ഞാൻ വൈകുന്നേരം ലൈബ്രറിയിൽ പോകുമായിരുന്നു. അപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നേരെ ലൈബ്രറിയിൽ കയറിക്ക് എന്റെ യാത്ര. അങ്ങനെ അവിടെ പോയി ചിലപ്പോൾ ഒരു പേജായിരിക്കും വായിക്കുന്നത്, രണ്ട് പേജായിരിക്കും, ചിലപ്പോൾ ഒന്നുമേ വായിക്കില്ലായിരിക്കും. അതിലൂടെ വെറുതെ ചുറ്റി നടക്കുക പരതി നടക്കുക എന്നുള്ളത് തന്നെ മനഃശാന്തി തരുന്നൊരു കാര്യമാണ്. എനിക്ക് ഓർമ്മയില്ല, ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്കിന്ന് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുന്നത് അവിടെ ഇതുപോലെ ഒരു ദിവസം ഞാൻ ഒരു പുസ്തകം എടുത്തിട്ട്, ഒഴ്ഹാൻ പാമുഖിൻ്റെ ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ ആ പുസ്തകം എടുത്തിട്ട് ഞാൻ ഈ ലൈബ്രറിയുടെ അവിടെ വായിക്കാനുള്ള ലൗഞ്ചസ് ഉണ്ട്, ചെറിയ സോഫ പോലത്തെ. അപ്പോൾ ഈ ലൗഞ്ചിൽ വന്ന് ഞാൻ ഇരുന്നു. അപ്പോൾ അത് ആ സോഫ എൻ്റെ നേരെ പുറകിലൊരു വലിയൊരു ജനാലയാണ്, അടികളും കമ്പികളും ഒന്നുമില്ല, വലിയൊരു ജനാലയാണ്. ആ ജനാലയിലൂടെ ഈ പറയുന്ന മഞ്ഞുമലകളും ഹിമാലയ സാനുക്കളും ആണ് കാണുന്നത്. അപ്പോൾ മുന്നിൽ കാണാത്ത ദൂരത്തോളം തടി ഷെൽഫുകളിൽ പുസ്തകങ്ങളും, അപ്പം അതാണ് നമ്മുടെ രംഗം എന്ന് ഓർത്ത് നോക്കുക. ആ ലൈബ്രറിയിൽ വേറൊരു മനുഷ്യൻ പോലും ഇല്ല ആ പ്രദേശം, എനിക്ക് കാണാവുന്നിടത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല. അപ്പം ഞാനും ഈ പുസ്തകങ്ങളും എൻ്റെ കയ്യിൽ ഈ പാമുഖിൻ്റെ ഈ ബുക്കും പുറകിൽ ഈ മഞ്ഞുമലകളും ഇങ്ങനെ അവിടെ ഇങ്ങനെ സ്വർഗതുല്യമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് അതിങ്ങ് വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങി കുറച്ച് നേരം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ ഒരു പട്ടണത്തിൻ്റെ വർണ്ണനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇസ്താൻബുളിൻ്റെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് അതാ ഞാൻ പറയുന്നത്, എനിക്ക് ആ വാക്കുകളൊന്നും അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പക്ഷേ യു നോ ഹൗ ഐ ഫെൽറ്റ് അറ്റ് ദാറ്റ് ടൈം, ദാറ്റ് ഈസ് അൺബിലീവബിൾ ആൻഡ് ദാറ്റ് കൻ നോട്ട് ബി ഇറേസ്ഡ്. അപ്പോൾ
1: അത് മനസ്സിലാവുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്.
0: അപ്പം ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ് ഒന്നോ രണ്ട് പേജുകൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വർണ്ണനയ്ക്കനുസരിച്ച് ഞാൻ ആ നഗരം അല്ലെങ്കിൽ ആ പട്ടണം ഞാനൊന്ന് ഇങ്ങനെ എൻ്റെ ഭാവനയിലൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പം ഞാനതിങ്ങനെ വിഭാവന ചെയ്ത് വരുമ്പോൾ ഇതിൽ പറയുന്ന ഒരു ഒരു മഴവില്ലിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, ആ പട്ടണത്തിലെ ഒരു മഴവില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാനിത് വിഭാവന ചെയ്ത് നേരെ തിരിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ മനനം ചെയ്ത് പതുക്കെ പതുക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞൊന്ന് തിരിഞ്ഞ് പുറത്ത് ആ ജനാലയിലൂടെ പുറത്ത് നോക്കിയപ്പോൾ ആ മഞ്ഞു മലകളുടെ മുകളിൽ, ഹിമാലയത്തിന്റെ മുകളിൽ ഒരു വലിയ മഴവില്.
1: മൈ ഗോഡ്.

0: വലിയ മഴ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ മഴവില്ലതാണ്. അത് ശരിക്കും നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുട്ടികൾക്ക് ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്ന പോലെ അത്രയും ആ ലെയേഴ്സ് ഓരോന്നും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടുള്ള ഒരു മഴവിൽ അവിടെ ഇങ്ങനെ വിടർന്ന് പൂത്ത് നിൽക്കുന്നു. ഞാനിത് വായിച്ച് കണ്ണടിച്ച് അങ്ങോട്ട് തോന്നും. അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങ് ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഈ ചിന്തകളാണോ ഞാൻ ഈ കാണുന്നത്, ശരിക്കും അവിടെ മഴവില്ലാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ വേറൊരു ലോകത്തായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് ഫോൺ എടുത്തിട്ട് അതിൻ്റെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സംശയം തീർക്കാനായിട്ട് ഞാനൊരു ചിത്രം എടുത്തു. ഫോണിൽ ക്യാപ്ചർ ആവുന്നുണ്ടോ അതോ ഇനി എനിക്ക് തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതാണോ തോന്നിയതാണോ എന്നറിയാനായിട്ട്. അങ്ങനെ ആ ചിത്രം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് ആ മഴവില്ല് കണ്ടു എന്നുള്ളത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു അനുഭവം എന്ന് മാത്രമല്ല, പക്ഷെ പ്രതീകാത്മകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശരിക്കും പുസ്തകങ്ങളിൽ നിന്ന് അത്രത്തോളം
1: കിട്ടുന്ന
0: ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ
1: അത് കേട്ടപ്പോൾ എനിക്കൊരു ഗൂസ്ബംസ് വരുന്ന ഒരവസ്ഥയായിരുന്നു മാം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ അടുത്ത ചോദിക്കാനിരുന്നത് മാം, മനുഷ്യരായിട്ടുള്ളൊരു ഒരു ഇപ്പം ഐ എസ് ട്രെയിനിങ്ങിലുള്ള കുട്ടികളോട് മാം ക്ലാസ് എടുക്കുന്ന അതൊരു വീഡിയോ ഞാൻ കണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. മനുഷ്യരെ മനസ്സിലാക്കുക, മനുഷ്യരെ കുറേ കൂടെ കാണുക. അപ്പോൾ പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ അതൊരു വഴിക്ക് നടക്കും. അത് നമ്മൾ അത്രയ്ക്കും അതിങ്ങനെ ഇങ്ങനെ ക്രേവ് ഇതിങ്ങനെ പഠിക്കണം, ഓക്കെ. ബട്ട് അതിലും ഉപരി നമ്മൾ മനുഷ്യരെ കാണുക, മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദ അൾട്ടിമേറ്റ് തിങ് പ്രകൃതി അറിയുക എന്നുള്ളതും. ആക്ച്വലി നമ്മൾ
0: മനുഷ്യരെ കാണാനും അറിയാനും ജീവിതം എന്താണെന്ന് പഠിക്കാനും എല്ലാത്തിനുമുള്ള ഒരു മാർഗം കൂടിയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഞാനിപ്പോൾ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള ഒരു ഒരു ആംഗിളിൽ നിന്നും നോക്കാതെ നമ്മൾ ഒരു വായനക്കാരി അല്ലെങ്കിൽ വായനക്കാരൻ എന്നുള്ള ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പുസ്തകം ഓരോ വ്യക്തിയുടെ കയ്യിലെത്തുമ്പോഴും അത് മറ്റൊരു പുസ്തകമായിട്ട് മാറുക ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു പുസ്തകം ഇപ്പോൾ അത് എൻ്റെ പുസ്തകത്തിൻ്റെ 14 പതിപ്പ് ഇറങ്ങി എന്ന് പറയുമ്പോൾ ശരിക്കും അത് 14,000 പുസ്തകങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന്. അത്രയും ആളുകളുടെ കയ്യിലെടുക്കുമ്പോൾ അവർ ഓരോരുത്തരും അത് കയ്യിലെടുക്കുമ്പോൾ അത് അവരുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു പുതിയ പുസ്തകമായിട്ട് ജനിക്കുകയാണ് വീണ്ടും ശരിക്കും. അപ്പോൾ അത് മനുഷ്യനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം മാത്രമാണ് പുസ്തകങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് മാർഗം സ്വീകരിച്ചാലും അത് സാഹിത്യമായാലും കലയായാലും പൊതുജന സേവന ആയാലും ഈ പറഞ്ഞ ഭരണമായാലും അല്ല നിങ്ങൾ ബിസിനസ്സാണ് സംരംഭകനാണ് എന്തായാലും എന്ത് കാര്യമായാലും അത് മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏക വിജയം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമുക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് രണ്ട് കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ഉത്തേജനം നൽകുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് അറിവ് നൽകുന്ന, നമ്മളെ പിന്തുണയ്ക്കുന്ന

0: അപ്പോൾ ഈ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നവരെ നമ്മൾ സാധാരണഗതിയിൽ അവരെ നിർവചിക്കാറില്ല, അവർക്ക് നന്ദി പറയാറില്ല. പക്ഷെ അവരില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി അർത്ഥവത്താകില്ല.
1: അതെ
0: അല്ലേ, നമ്മൾ എന്ത് ചെയ്താലും. ഞാൻ ഏറ്റവും നല്ല ഡോക്ടർ ആണെങ്കിലും എന്നെ വിശ്വസിച്ച ഒരു രോഗി മുന്നിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും നല്ല ഡോക്ടറായിട്ട് കാര്യമില്ലല്ലോ.
1: അതെ അതെ, കറക്റ്റ്.
0: അപ്പൊ ആ മുന്നിലുള്ള വ്യക്തി എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ആ ഗുണഭോക്താവ് എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ആ ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അങ്ങോട്ട് നൽകാനാകൂ. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നല്ലൊരു പ്രഭാഷകയായിട്ട് മാറില്ലല്ലോ. തനിക്ക് എന്നെ കേൾക്കാൻ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നല്ല പ്രഭാഷകയാവുന്നത്. അപ്പൊ അത് പരസ്പര പൂരകമാണ്. പക്ഷേ ഗുണഭോക്താവിന് നമ്മൾ വേണ്ടുന്ന അത്ര നന്ദിയോ പ്രാധാന്യമോ കൊടുക്കാറില്ല. അപ്പൊ അത് ഏത് കർമ്മത്തിലാണെങ്കിലും ഏത് പ്രവൃത്തി പഥത്തിലാണെങ്കിലും ആ മുന്നിലുള്ള വ്യക്തി നമ്മുടെ ഗുണഭോക്താവ് ആരാണ് എന്നുള്ളത് കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക.
1: താങ്ക് യു മാം. നമ്മളിപ്പോ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വളരെ വിഷമത്തോടെ വൈൻഡപ്പ് ചെയ്യാണ്.
0: ഇനിയും തുടരും
1: അങ്ങനെ
0: മറ്റൊരവസരത്തിൽ.
1: അതെ, മറ്റൊരവസരത്തില് മാം ഇനിയും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരും.
2: എന്റെ വായനാലോകം, വായനാനുഭവങ്ങൾ പരിപാടിയിൽ പങ്കുവച്ച് സംസാരിച്ചത് ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന എറണാകുളം ഡയറീസിലേക്ക് സ്വാഗതം. തേവര വെല്ലിംഗ്ടൺ ഐലൻഡ് പാലത്തിൽ നിയന്ത്രണം വിട്ട ലോറി പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു കയറി. എന്നാൽ ആളപായം ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച അവസാനമാണ് സംഭവം. ടിപ്പർ ലോറി അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിന്റെ കോൺക്രീറ്റ് കൈവഴി തകർത്ത് ഇടിച്ചു കയറുകയായിരുന്നു. ലോറി തുടർന്ന് കായലിനു മുകളിൽ അപകടകരമായ രീതിയിൽ തൂങ്ങിക്കിടന്നത് ഭീതി പടർത്തി. ലോറിയുടെ മുൻഭാഗം കായലിലേക്ക് വീഴുന്ന നിലയിലായിരുന്നു. ഡ്രൈവർ വർക്കല സ്വദേശി അരുൺകുമാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മാലിന്യ നീക്കത്തിനായി കൊച്ചി കോർപ്പറേഷൻ കരാറിലെടുത്തിട്ടുള്ളതാണ് ഈ ലോറി. ലോഡുമായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് പോവുകയായിരുന്നു വാഹനം. മറ്റൊരു വാഹനം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിന്റെ പിൻഭാഗം വന്ന് ലോറിയിൽ തട്ടിയതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടമായതെന്ന് ഡ്രൈവർ പറഞ്ഞു. രാമമംഗലം മാറാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അമ്പലംപടി ആഞ്ഞില ചുവട് റോഡിൽ സംരക്ഷണ ഭിത്തി ഇല്ലാതായതോടെ അപകടം ആവർത്തിക്കുന്നു. പെരുവമ്മൂഴി റോഡിൽ ഊരമന അമ്പലംപടിയിൽ നിന്നാരംഭിച്ച് മാറാടി ആഞ്ഞിലിച്ചുവട് ഭാഗത്തേക്ക് വരുന്ന റോഡിന്റെ നവീകരണം 1.5 വർഷം മുൻപാണ് പൂർത്തിയാക്കിയത്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും കൊടുവളവുകളും ചേരുന്ന നിലയിലാണ് 5 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ ഘടന. നവീകരണം പൂർത്തിയാക്കിയ റോഡിലൂടെ വേഗത്തിലെത്തുന്ന റോഡിന്റെ അവസ്ഥ പരിചയമില്ലാത്ത വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞയിടെയും റോഡിൽ നിന്ന് 15 അടിയോളം താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞിരുന്നു. ഏറെ സമയത്തിന് ശേഷം ഇതുവഴി പോയവരാണ് ഈ വാഹനം കണ്ടെത്തിയത്. കുഴിയടക്കൽ എന്ന പേരിൽ നിലവിലെ ദേശീയപാത 66 നടക്കുന്ന ജോലികളെപ്പറ്റി ആക്ഷേപം വ്യാപകമായി. അടിക്കുന്ന കുഴികൾ അടുത്ത മഴയിൽ വീണ്ടും തുറക്കപ്പെടുന്നു എന്നതാണ് പരാതി. പണിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം വ്യാപകമാണ്. കുഴിയിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് പതിവാണ്. മഴ ശക്തമായതോടെ നിലവിലെ വാരാപ്പുഴ മൂത്തകുന്നം ദേശീയപാത 66 തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അറ്റകുറ്റപ്പണി നടത്തി പിറ്റേന്ന് തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ പരിഹാരം കണ്ടെത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കിഴക്കേ മുണ്ടമ്പേലി നിവാസികൾ വെള്ളക്കെട്ടിൽ വലിയുന്നുവെന്ന് വാർത്തകൾ. മഴ തുടങ്ങിയതോടെ വഴിയിലാകെ ചെളിയാണ്. അഴുക്ക് നിറഞ്ഞ വെള്ളത്തിൽ ചവിട്ടാതെ ഇവർക്ക് നടക്കാനാകില്ല. നിരവധി കുടുംബങ്ങൾ ഈ വഴി ആശ്രയിക്കുന്നുണ്ട്. കാലങ്ങളായി ഉപയോഗിക്കുന്ന വഴിയാണെങ്കിലും ഇത് കുറെ കാലമായി നന്നാക്കിയിട്ടില്ല. വഴി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കോർപ്പറേഷനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ പാതയിൽ നിർമ്മാണം നടത്താനാവില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. ആലുവ മൂന്നാർ റോഡ് നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹിക പ്രത്യാഘാത പഠന പബ്ലിക് ഹിയറിംഗുകൾക്ക് തുടക്കമായി. കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ രാജഗിരി ഔട്ട്റീച്ച് സാമൂഹിക പ്രത്യാഘാത വിലയിരുത്തൽ പഠന യൂണിറ്റ് നേതൃത്വത്തിൽ

വിവിധ സെഷനുകളിലായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടി ആലുവ നഗരസഭാ ചെയർപേഴ്സൺ സൈജി ജോളി ഉദ്ഘാടനം ചെയ്തു. ആലുവ വെസ്റ്റ്, ആലുവ ഈസ്റ്റ്, ചൂർണിക്കര വില്ലേജുകളിലുള്ള പദ്ധതിക്ക് കീഴിൽ വരുന്നവർ പരിപാടിയിൽ പങ്കെടുത്തു. കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ജോയിന്റ് രജിസ്ട്രാറായിരുന്ന ടി.ബി. മുഹമ്മദ് സലീം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറിയും എംപ്ലോയീസ് സഹകരണ സംഘം മുൻ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. SMS ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മുൻമന്ത്രി പി. രാജീവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സഹജീവികളോടും പ്രകൃതിയോടും സ്നേഹസൗമ്യമായി പെരുമാറുകയും കാര്യക്ഷമതയോടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് രാജീവ് അനുസ്മരിച്ചു. നിർമ്മാണ മേഖലയിൽ മേസ്തിരിക്ക് പ്രതിദിനം 1100 രൂപയും സഹായിക്ക് 900 രൂപയും നൽകുന്നതിന് തീരുമാനമായി. അതിഥി തൊഴിലാളികളുടെ കൂലി വർധനയിൽ പ്രതിസന്ധിയിലായ നിർമ്മാണ കരാറുകാർ കർശന നിലപാടിലേക്ക് കടക്കുകയായിരുന്നു. സർക്കാർ സ്വകാര്യ കരാറുകാരായ 200-ൽ പരം പേർ അംഗങ്ങളായി രൂപീകരിച്ച കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലയാണ് കൂലി നിശ്ചയിച്ചത്. മേസ്തിരിമാർ 1500 രൂപയും സഹായികൾ 1300 രൂപയുമാണ് ആവശ്യപ്പെട്ടിരുന്നത്. അസം ബംഗാൾ തൊഴിലാളികൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോയപ്പോഴുണ്ടായ തൊഴിലാളി ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂലി വർധനവ് ആവശ്യപ്പെട്ടത്. മേസ്തിരിക്ക് 935 രൂപയും സഹായിക്ക് 845 രൂപയുമാണ് സർക്കാർ കൂലി നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബാംഗ്ലൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയോടിയത് പരാതികൾക്ക് കാരണമായി. ഇതേ തുടർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ എക്സ് അക്കൌണ്ടിൽ യാത്രക്കാരുടെ പരാതി എത്തിച്ചേർന്നു. ജൂൺ 9 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:20 പുറപ്പെടേണ്ടിയിരുന്ന ട്രെയിനാണ് 6.5 മണിക്കൂർ വൈകുന്നേരം 9:07 എറണാകുളം വിട്ടത്. രാത്രി 11 ബംഗളൂരുവിൽ എത്തേണ്ട ട്രെയിൻ പിറ്റേന്ന് ഏകദേശം 8 ബംഗളൂരുവിൽ എത്തിച്ചേർന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള എറണാകുളം വന്ദേഭാരത് ചൊവ്വാഴ്ച പുലർച്ചെ 5:10 പകരം 5:10 വൈകിയാണ് പുറപ്പെട്ടത്. എന്നാൽ ട്രെയിനുകൾ വൈകുമെന്ന് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നതായി റെയിൽവേ അധികൃതർ പറഞ്ഞു. ബംഗളൂരു റെയിൽവേ ഡിവിഷനിലെ അറ്റകുറ്റപ്പണികൾ കാരണമുള്ള ട്രാഫിക് ക്രമീകരണമാണ് ഇതിന് കാരണമെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ഏറ്റവും വലിയ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. 46 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള എയർ കണ്ടീഷൻ ഹാളിൽ സുഖപ്രദമായ റീക്ലൈനർ ഇരിപ്പിടങ്ങൾ, ആധുനികവും ശുചിത്വവുമുള്ള റെസ്റ്റ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഒരേസമയം 100 പേർക്ക് ഇരിക്കാനാകും. ടിക്കറ്റ് റിസർവേഷൻ സെന്ററിന്റെ വടക്കുഭാഗത്താണ് ഈ വെയിറ്റിംഗ് റൂം. മണിക്കൂറിന് 30 രൂപയാണ് നിരക്ക്. സ്വകാര്യ ഏജൻസിക്കാണ് മേൽനോട്ട ചുമതല. തിരുവനന്തപുരം ഡിവിഷനിലെ 12 സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഇത്തരം ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാലരുവി എക്സ്പ്രസിന് ശേഷം വൈകുന്നേരം പാലക്കാട് നിന്ന് തൃശൂർ, എറണാകുളം, കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലരുവി കൊല്ലത്തു നിന്ന് ചെങ്കോട്ട വഴി തിരിഞ്ഞു പോകുന്നതിനാൽ പിന്നീട് തിരുവനന്തപുരത്തേക്ക് ബസ് മാത്രമാണ് ആശ്രയം. പാലക്കാട് നിന്ന് ഉച്ചയ്ക്ക് 1:55 കേരള എക്സ്പ്രസ് കടന്നുപോയ തിരുവനന്തപുരത്തേക്കുള്ള അടുത്ത സർവീസ് 7 മണിക്കൂറിന് ശേഷം എത്തുന്ന അമൃത എക്സ്പ്രസ് ആണ്. ഇതിലേറെ തിരക്കുമാണ്. വൈകിട്ട് 4:05 പാലക്കാട് നിന്ന് പുറപ്പെടുന്ന പാലരുവിയുടെ സമയം എറണാകുളത്തെ ജീവനക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ ഉപകാരപ്രദമല്ല. ഇതിനുശേഷം തെക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര അതീവ ദുരിതമാണ്. വൈകിട്ട് 5:20 വേണാട് പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് അടുത്ത സർവീസ് 6 മണിക്കൂർ ശേഷമാണ്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൊല്ലത്തേക്ക് നീട്ടണമെന്ന യാത്രക്കാരുടെ ആവശ്യം പോലും പരിഗണിക്കപ്പെടുന്നില്ല. മലയാളി ഗവേഷക വിദ്യാർത്ഥിക്ക് ബ്രിട്ടീഷ് ഇക്കോളജിക്കൽ സൊസൈറ്റിയുടെ 8.5 ലക്ഷം രൂപയുടെ ഗ്രാന്റ് ലഭിച്ചു. വനിതകൾക്ക് പരിസ്ഥിതി ശാസ്ത്രീയ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് പിന്തുണ നൽകുന്നതിനാണിത്. ഇക്കോർ ഫൗണ്ടേഷൻ സ്ഥാപകൻ പെരുമ്പാവൂർ കൊമ്പനാട് സ്വദേശി ജിഷ്ണു പനമോളി അയ്യപ്പനാണ് ഗ്രാന്റ് ലഭിച്ചത്. നാഷണൽ തായ്വാൻ ഓഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനാണ് ഇദ്ദേഹം. വനിതകൾക്കുള്ള 6 മാസത്തെ ഹൈബ്രിഡ് പരിശീലന പദ്ധതിക്കാണ് ഗ്രാന്റ്. ഇന്ത്യയിലെ 20 വനിതാ ബിരുദധാരികൾക്ക് ഇക്കോളജി പരിസ്ഥിതി ശാസ്ത്ര മേഖലകളിൽ പരിശീലനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2026 ഡിസംബർ 8 നടക്കുന്ന പദ്ധതിയിൽ ഓൺലൈൻ ക്ലാസുകളും ഫീൽഡ് പരിശീലനവും ഉണ്ടാകും. അപേക്ഷകൾ ജൂൺ 20 സ്വീകരിക്കും. ക്ഷീരമേഖലയെ പരമാവധി പ്രയോജനപ്പെടുത്തിയും ആഭ്യന്തര രാജ്യാന്തര വിപണികളിൽ സാന്നിധ്യം ശക്തമാക്കിയും 2030-31 സാമ്പത്തിക വർഷത്തോടെ 10,000 കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിക്കാൻ മിൽമ പദ്ധതികൾ ഒരുക്കുന്നു. കേരള റീറ്റെയിൽ കോൺക്ലേവ് ഉദ്ഘാടന സമ്മേളനത്തിൽ മിൽമ ചെയർമാൻ MS മണി വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. കേരളത്തിലെ ക്ഷീരമേഖലയിൽ വൻ നിക്ഷേപ സാധ്യതകളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാൽ ഉൽപ്പാദനത്തിൽ രാജ്യത്ത് 3rd സ്ഥാനമാണ് കേരളത്തിന്. എന്നാൽ സംസ്ഥാനത്തെ പാലിന്റെ ആവശ്യകതയുടെ പകുതിയോളം ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് പരിഹരിക്കുന്നത്. ഇത് മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 4,400 കോടി രൂപയുടെ വിറ്റുവരവാണ് മിൽമ നേടിയത്. പാലിന്റെ വിൽപ്പനയിലൂടെ 83% തുകയും ക്ഷീര കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന കർഷക കേന്ദ്രീകൃത ബിസിനസ് മാതൃകയാണ് മിൽമയുടേത്. ആഗോള വിപണിയിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി ലുലു ഗ്രൂപ്പുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും മിൽമ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.

താങ്ങാവുന്ന വിലയിൽ ഉയർന്ന ഗുണമേന്മയുള്ള മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ലഭ്യമാക്കി ജനശ്രദ്ധ നേടിയ അമൃത് ഫാർമസി ശൃംഖലയുടെ വിപുലീകരിച്ച പുതിയ പതിപ്പായ അമൃത് പ്ലസിന് HLL തുടക്കമിട്ടു. വിവിധതരം മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സപ്ലിമെന്റുകൾ, ലൈഫ് സ്റ്റൈൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സമഗ്രമായ ശേഖരമാണ് ഈ ഫാർമസികളിൽ ഒരുക്കിയിട്ടുള്ളത്. HLL ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അനിത തമ്പി പുതിയ ഫാർമസി ശൃംഖലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൌകര്യങ്ങളുള്ള സ്പെഷ്യാലിറ്റി ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്ററുകളുടെയും വീട്ടിൽ ചികിത്സ ഉറപ്പാക്കുന്ന ഹോം ഹെൽത്ത് കെയർ സർവീസ് സേവനങ്ങളുടെയും ഉദ്ഘാടനവും അവർ നിർവഹിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ വനിതാ സെന്റർ കൌൺസിൽ കൊച്ചി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ June 14 രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. എറണാകുളം IMA ബ്ലഡ് ബാങ്കിലായിരുന്നു പരിപാടി. ഇതുവഴി സമൂഹത്തിന് സഹായമാകാനും ജീവൻ രക്ഷിക്കാനുമുള്ള മഹത്തായ സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും യുവതലമുറയിൽ ആരോഗ്യകരമായ സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവവും വളർത്തുന്നതിനുമാണ് പരിപാടി ലക്ഷ്യം വെച്ചത്. കിഴക്കമ്പലം മലയിടംതുരത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ ഭൂമി തർക്കത്തിന് സമാപനമായി. ഇരു കക്ഷികളും ഒത്തുതീർപ്പ് കരാർ ഒപ്പുവച്ചു. കഴിഞ്ഞ ദിവസം എറണാകുളം കളക്ട്രേറ്റിൽ നടന്ന അവസാനവട്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാറിൽ ഒപ്പിട്ടത്. മലയിടംതുരത്ത് കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ സമവായത്തിൽ എത്തിച്ചേർന്ന കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെടുന്ന 8 ദളിത് കുടുംബങ്ങൾക്ക് നിലവിൽ താമസിക്കുന്ന ഭൂമിയുടെ പിൻഭാഗത്തായി 5 സെന്റ് വീതം ഭൂമി ഉടമയായ ശങ്കരൻ നായരുടെ കുടുംബം വിട്ടു നൽകും. റോഡിനുള്ള സ്ഥലവും അനുവദിക്കും. 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത വീടുകൾ സ്പോൺസർഷിപ്പിലൂടെ സർക്കാരാണ് വെച്ച് നൽകുക. ഇത് പൂർത്തിയാകുന്നതുവരെ വീട്ടുകാർക്ക് നിലവിലെ വീടുകളിൽ തന്നെ വസിക്കാം. നിലവിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചെടുക്കാനും ഇവിടുത്തെ കുടുംബങ്ങൾക്ക് അവകാശമുണ്ട്. വീടുകളുടെ നിർമ്മാണം അടക്കം എല്ലാ നടപടിക്രമങ്ങളുടെയും ഉത്തരവാദിത്വം മൂവാറ്റുപുഴ RDO, DYSP എന്നിവർക്കാണ്. ഈ വിഷയത്തിൽ നിലവിലുള്ള എല്ലാ സിവിൽ ക്രിമിനൽ കേസുകളും പരസ്പരം പിൻവലിക്കാനും തീരുമാനമായിട്ടുണ്ട്. മന്ത്രി റോജി M. ജോൺ, കളക്ടർ G. പ്രിയങ്ക, സ്ഥലം MLA V. P. സജീന്ദ്രൻ എന്നിവരടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ 4 തവണ ഇരുകൂട്ടരുമായി ചർച്ച നടത്തിയതിനായി തുടർന്നാണ് തീരുമാനത്തിലേക്ക് എത്തിയത്. 58 വർഷം മുൻപ് തുടക്കമിട്ടതാണ് ഈ നിയമ പോരാട്ടം. നിയമപോരാട്ടത്തിന് തുടക്കം കുറിച്ച ശങ്കരൻ നായരുടെ പെൺമക്കളുടെ മക്കളാണ് കേസ് മുൻപോട്ട് കൊണ്ടുവരുന്നത്. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും വിമാനം താഴ്ന്നു പറന്നതിനെ തുടർന്ന് ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. ഓടുകൾ പറന്നുപോയി. വീടിനകത്തു നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ ഗൃഹനാഥന് പരിക്കേൽക്കുകയും ചെയ്തു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് 4.5 കിലോമീറ്ററോളം ദൂരത്ത് കഴിഞ്ഞ 8:45 സംഭവം. 100 ഓടുകളാണ് തകർന്നത്. ഇത്തരം സംഭവങ്ങൾ മേഖലയിൽ ആവർത്തിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ നഷ്ടപരിഹാരം ഏർപ്പെടുത്തണമെന്ന് അൻവർ സാദത്ത് MLA വിമാനത്താവള അധികൃതരോട് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഹെറോയിനുമായി അസം സ്വദേശിനിയായ യുവതി പോലീസ് പിടിയിലായി. ഇവരിൽ നിന്ന് 1.41 ഗ്രാം ഹെറോയിനും കഞ്ചാവ് പൊതികളും കണ്ടെടുത്തു. ചെറിയ ഡപ്പുകളിലും സിപ്പ് ലോക്ക് കവറുകളിലുമായിരുന്നു മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത്. പെരുമ്പാവൂർ ടൗണിൽ നടന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. അസാമിൽ നിന്ന് കൊണ്ടുവന്ന് 1 ബോട്ടിലിന് 1000 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇവരുമായി ഇടപാടുള്ളവരെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവതി ലഹരി മരുന്ന് വിൽക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. വധശ്രമക്കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ആലുവ പൈപ്പ് ലൈൻ റോഡ് ഭാഗത്ത് ഫ്രണ്ട്ഷിപ്പ് ഹൌസിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആലപ്പുഴ കീരിക്കാട് സ്വദേശി വിഷ്ണുവിനെയാണ് വിയൂർ സെൻട്രൽ ജയിലിലടച്ചത്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി K. സുദർശന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ G. പ്രിയങ്കയാണ് ഉത്തരവിട്ടത്. 2021 ശേഷം ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 വധശ്രമക്കേസുകളിലും മറ്റു അടിപിടി കേസുകളിലും ഉൾപ്പെട്ടയാളാണ് ഇയാൾ. April 9 ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ജീവനക്കാരെ ആക്രമിച്ച കേസിലും പ്രതിയായിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. പൊതുജനങ്ങളെ റോഡിലെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനും റോഡ് സുരക്ഷയെപ്പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഡ്രൈവർ ഹ്രസ്വചിത്രം പുറത്തിറങ്ങി. അന്തരിച്ച നടൻ സലിംകുമാർ അവസാനമായി അഭിനയിച്ചതാണ് ഈ ടെലിഫിലിം. ഒരു ഡ്രൈവർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആവരുതെന്ന സന്ദേശമാണ് ഇത് പങ്കുവയ്ക്കുന്നത്. അമിതവേഗം, മദ്യപാനം, മൊബൈൽ ഫോണിന്റെ ഉപയോഗം, ലഹരിമരുന്ന് ഉപയോഗം എന്നിവ ഡ്രൈവിംഗ് സമയത്ത് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട റോഡ് സുരക്ഷാ മര്യാദകളും ഈ ചിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ചിത്രത്തിന്റെ രചന, സംവിധാനം എന്നിവ നിർവഹിച്ചത് കലന്തൻ ബഷീറാണ്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജീവ് പ്രസാദ് ചിത്രം പ്രകാശനം ചെയ്തു. അതേസമയം സലീംകുമാറിന്റെ പേരിൽ എറണാകുളത്ത് അദ്ദേഹത്തിനായി സ്മാരകം പണിയുമെന്ന് ഈ തവണത്തെ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. IT ഹബ്, ജില്ലാ ഭരണകേന്ദ്രം തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും രാത്രി 8:30 കഴിഞ്ഞാൽ കാക്കനാട് നിന്ന് കൊച്ചി ആലുവ മേഖലകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണെന്ന് വാർത്തകൾ. പൊതുഗതാഗത സൗകര്യമില്ലാത്തതാണ് പ്രശ്നം. കാക്കനാട് നിന്ന് രാത്രി 11 മണിയെങ്കിലും ബസ് സർവീസ് വേണമെന്നാണ് ആവശ്യം.
ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, പ്രത്യേക സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള തൊഴിലിടങ്ങളിലായി 50,000+ പേർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ 3 ഭാഗമെങ്കിലും രാത്രി യാത്രക്കാരാണ്. എല്ലായിടത്തും രാത്രി ശിഷ്ടമുണ്ട്. പല കമ്പനികളും യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും സ്വന്തം സൗകര്യമനുസരിച്ച് ജോലിക്ക് വരാനും തിരികെ പോകാനും

ും താല്പര്യമുള്ളവർക്ക് രാത്രി യാത്രാ സൗകര്യം കുറവാണ്. സ്ഥിരമായി ബസ് ഓടിയാൽ രാത്രിയിൽ യാത്രക്കാരൻ ലഭിക്കുമെന്നാണ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർ പറയുന്നത്. ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറുന്ന USA-യിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും പട്ടണങ്ങൾ ബന്ധിപ്പിക്കുന്ന ചാർട്ടർ വിമാന സർവീസുമായി മലയാളിയുടെ എയർ ചാർട്ടർ കമ്പനി ശ്രദ്ധ നേടി. 2012 കൊച്ചി ആസ്ഥാനമായി പിറവം സ്വദേശി ഷോബി ടി പോൾ തുടക്കമിട്ട ഹാലോ എയർവേസ് ആണ് സർവീസിന് പിന്നിൽ. ബംഗളൂരു ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഹാലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വടക്കേ അമേരിക്കയിൽ ആദ്യമായാണ് സേവനമെത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് സർവീസിനായി 4 വിമാനങ്ങളിലാണ് കമ്പനി സേവനമെത്തിക്കുന്നത്. ഇതിനായി പ്രാദേശിക കമ്പനികളുമായി പങ്കാളിത്തവും ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് യാതൊരു ക്ഷാമവും ഇല്ലെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ആശയക്കുഴപ്പങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ക്യാനുകളിൽ ഡീസൽ ലഭിക്കുന്നില്ലെന്ന ബേക്കറി ഹോട്ടൽ അസോസിയേഷൻ, ചെറുകിട നിർമ്മാണ മേഖലയിലെ JCB ഹിറ്റാച്ചി ഉപടമകൾ, ആശുപത്രി പ്രതിനിധികൾ, ഫിഷറീസ് ബോട്ട് ഓണേഴ്സ് എന്നിവരുടെ പരാതിയെ തുടർന്ന് ചേർന്ന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. June 11 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് 200 ലിറ്ററിൽ കൂടുതൽ ഇന്ധനം വാങ്ങുന്ന കൺസ്യൂമേഴ്സിന് മാത്രമാണ് നിയന്ത്രണമുള്ളത്. ചെറുകിട ആവശ്യക്കാർക്കോ വ്യക്തികൾക്കോ വാഹനങ്ങൾക്കോ പ്രതിദിനം 200 ലിറ്റർ വരെ ഇന്ധനം വാങ്ങുന്നതിന് യാതൊരു വിലക്കുമില്ലെന്ന് കളക്ടർ കൂട്ടിച്ചേർത്തു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അഥവാ PESO അംഗീകരിച്ച പ്രത്യേക കണ്ടെയ്നറുകളിൽ മാത്രമേ ഇന്ധനം നൽകാവൂ കർശന നിർദ്ദേശമുണ്ട്. മുൻപും ഈ നിയമം ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ ഉത്തരവോടെ ഇത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കുപ്പികളിലോ സാധാരണ ക്യാനുകളിലോ ഇന്ധനം കൊണ്ടുപോകുന്നത് സുരക്ഷാ ഭീഷണി ആയതിനാലാണ് പ്രത്യേക കണ്ടെയ്നറുകൾ വേണമെന്ന് നിഷ്കർഷിക്കുന്നത്. ഇത്തരം ക്യാനുകളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ പെട്രോൾ പമ്പുകളിൽ തന്നെ ഇവ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകാതെ ഇത് പരിഹരിക്കപ്പെടും. വ്യാജ വാർത്തകളിൽ പരിഭ്രാന്തരാകരുത്, കളക്ടർ വ്യക്തമാക്കി. ബില്ലിംഗ്ടൺ ദ്വീപിന് ജന്മം നൽകിയ സർ റോബർട്ട് ബ്രിസ്റ്റോ ബില്ല്യാർഡ്സ് കളിച്ചിരുന്ന മേശ പോർട്ട് ട്രസ്റ്റ് പുതുക്കിയെടുത്തത് ശ്രദ്ധ നേടി. 1920കളിൽ ദ്വീപിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും 1933 അവിടെ ഓഫീസും വീടും ചേർന്ന ആദ്യ കെട്ടിടം നിർമ്മിച്ച് താമസം ആരംഭിച്ചത്. കൊൽക്കത്തയിലെ സി ലാസറസ് ആൻഡ് കോ നിർമ്മിച്ച ബില്ല്യാർഡ്സ് മേശ എത്തിക്കുകയായിരുന്നു. അക്കാലത്തെ പ്രമുഖ ബില്ല്യാർഡ്സ് നിർമ്മാതാക്കളിൽ പെടുന്നതാണ് ലാസറസ്. മേശക്കൊപ്പം പഴയ സ്കോഡ് ബോർഡുകളും ബോളിനെ കുത്തിവിടാനുള്ള സ്റ്റിക്കും മറ്റും അന്നത്തേത് തന്നെ ഇപ്പോഴുമുണ്ട്. എന്നാൽ ഇവയെല്ലാം കാലങ്ങളായി ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരുന്നു. പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ബി കാശി വിശ്വനാഥ് ഇവ ശ്രദ്ധിച്ചതോടെയാണ് മേശയ്ക്ക് മോശമായത്. തടികൊണ്ടുള്ള മേശപ്പുറത്ത് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കട്ടി സ്ലേറ്റുകൾ 5 അടുക്കിയാണ് ബില്ല്യാർഡ്സ് കളിക്കുള്ള പ്രതലം ഒരുക്കിയിരിക്കുന്നത്. മേശയ്ക്കാകെ ഭാരം 1 ടണ്ണിലേറെയുണ്ട്. 1,00,000 രൂപയോളമാണ് പുതുക്കി നിർമ്മാണ ചെലവ്. ഇന്ത്യയിലാകെ ഇത്ര പഴക്കവും പാരമ്പര്യമുള്ള ബില്ല്യാർഡ്സ് മേശ വളരെ അപൂർവമാണെന്നാണ് വിലയിരുത്തൽ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയത് കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈയടുത്ത് കണ്ടതിനെ തുടർന്ന് കപ്പൽ ശാലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കപ്പലിന്റെ ഉൾവശത്തെ ചുമറിൽ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് കോറി വരച്ച് എഴുതിയ നിലയിലാണിത്. പ്രതിരോധ മേഖലയിൽ തന്ത്രപരമായ പ്രാധാന്യമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിനുള്ളത്. ഇക്കാരണത്താൽ വിഷയത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല അഥവാ കുഫോസ്, കേന്ദ്ര ഭൗമ ശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻഫോസിസ് അഥവാ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസുമായി ചേർന്ന് സമുദ്രശാസ്ത്രത്തിൽ 4 ബിരുദ പരിപാടി ആരംഭിക്കുന്നു. ഒരു പ്രമുഖ ദേശീയ സമുദ്രശാസ്ത്ര സേവന സ്ഥാപനത്തിന്റെ വൈദഗ്ധ്യവും അടിസ്ഥാന സൗകര്യങ്ങളുമായി സർവകലാശാല വിദ്യാഭ്യാസത്തെ സംയോജിപ്പിക്കുന്ന പരിപാടി രാജ്യത്ത് ഇതാദ്യമാണ്. കുഫോസും ഹൈദരാബാദിലെ ഇംഗോയിസും ചേർന്ന് നടത്തിയ പാഠ്യപദ്ധതി വികസന വർക്ക്ഷോപ്പിൽ കരാർ ഒപ്പിട്ടു. 2026-27 അധ്യയന വർഷം മുതൽ ഇതാരംഭിക്കും. അരിക്കുറ്റി മറ്റത്തിൽ ഭാഗം സ്കൂളിൽ ലഹരിക്കെതിരെ 1000 ഗോൾ കായിക മാമാങ്കം സംഘടിപ്പിച്ചു. MSC വടുതല, കളിക്കളം ടർഫ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ലോകകപ്പ് പശ്ചാത്തലത്തിൽ പരിപാടി നടത്തിയത്. പരിപാടി തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള കടലാമകളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആചരിക്കുന്ന ലോക കടലാമ ദിനം എടവനക്കാട് SDPY KPM ഹൈസ്കൂളിന്റെ പരിസ്ഥിതി ക്ലബിന്റെയും നേച്ചർ ക്ലബിന്റെയും പരിസ്ഥിതി സംരക്ഷണ സംഘടന ബ്ലൂ ഹാബിറ്റാറ്റ് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആരംഭിച്ചു. ഇന്ത്യൻ ഓഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ കൊച്ചി ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ AA മുഹമ്മദ് ഹാത്ത ഉദ്ഘാടനം ചെയ്തു. കടലാമകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക, തീരദേശ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ആവശ്യകത പൊതുജനങ്ങളിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്.
പരിപാടിയുടെ ഭാഗമായി കടലാമകളുടെ ജീവിതചക്രം, അവ നേരിടുന്ന ഭീഷണികൾ, സമുദ്ര മലിനീകരണത്തിന്

ആഘാതങ്ങൾ, മത്സ്യബന്ധന ഉപകരണങ്ങളിൽ കുടുങ്ങുന്നത് വഴിയുള്ള കടലാമനാശം എന്നിവയെപ്പറ്റിയും, കടലാമകൾ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വഹിക്കുന്ന നിർണായക സ്ഥാനം പറ്റിയും ബ്ലൂ ഹാബിറ്റാറ്റ്സ് ഫൗണ്ടേഷൻ സ്ഥാപക കെ ടി അനിത വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകി. മദർ ഏലീശയുടെ ജീവിതം ചവിട്ടുനാടകമായി അരങ്ങിൽ അവതരിപ്പിച്ചു. വൈപ്പിൻ കരയിൽ ഓച്ചിരുത്ത് വൈപ്പിശ്ശേരി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇന്ത്യ

നാടകം അരങ്ങേറി. മദർ ജനറൽ സിസ്റ്റർ ഷഹീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. അലക്സ് താളുപാടത്താണ് സംവിധായകൻ. സാബു പുളിക്കത്തറയാണ് നാടകം രചിച്ചത്. പള്ളിപ്പുറം സെയിന്റ് റോക്കീസ് നൃത്ത കലാഭവൻ ചവിട്ട് നാടക സമിതിയുടെ 8-ാമത്തെ നാടകമാണിത്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള നാടകത്തിൽ 11 സ്ത്രീകളും 18 പുരുഷന്മാരുമാണുള്ളത്. പറവൂർ താലൂക്കിന്റെ നെല്ലറിയായിരുന്ന ആലങ്ങാട് തരിച്ചു കിടക്കുന്നത് 500-ലധികം ഏക്കർ നെൽപ്പാടമാണെന്ന് വാർത്തകൾ. തരിശുപാടങ്ങൾ കൃഷിയിടമാക്കാൻ പലതവണ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. പാനായിക്കുളത്തെ കരീച്ചാലും തിരുവാലൂരിലെ എഴുവച്ചിറ പാടവുമാണ് ആലങ്ങാട് പഞ്ചായത്തിലെ ഇനിയും ബാക്കിയുള്ള വലിയ പാടശേഖരങ്ങൾ. ഇതുകൂടാതെ 3 കൃഷിയിടങ്ങൾ കൂടിയുണ്ടായിരുന്നു. അതെല്ലാം നികത്തപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് സ്ഥലത്ത് പേരിന് കൃഷി ചെയ്യുന്നതൊഴിച്ചാൽ വ്യാപകമായ ഒരു കൃഷി ഈ ഭാഗത്തടുത്തുണ്ടായിട്ടില്ല. വേമ്പനാട് കായലിൽ അടിഞ്ഞ എക്കൽ മത്സ്യസമ്പത്തിന് ഭീഷണിയായതായി പരാതി. വലയെറിയാനോ വഞ്ചി തുഴയാനോ ആവാത്ത വിധം കായലിൽ എക്കലടിഞ്ഞിരിക്കുകയാണ്. മത്സ്യങ്ങളുടെയും മറ്റു ജലസമ്പത്തിന്റെയും പ്രജനനത്തിന് തടസ്സം സൃഷ്ടിക്കും വിധമാണ് നിലവിൽ ഭീഷണി. പ്രകൃതിക്ക് വൻ ഭീഷണിയെ തുടർന്ന ജലാശയത്തിലെ എക്കൽ നീക്കം ചെയ്ത് കായലുകളിലെ ജലസമ്പത്ത് സംരക്ഷിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മനുഷ്യവാസത്തിനും കൃഷിക്കും വൻ ഭീഷണിയായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൽ കായലുകളിൽ വൻതോതിലുള്ള എക്കൽ കാരണമാകുന്നു. മലീമസമായിരിക്കുന്ന ഈ ജലാശയങ്ങളിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന കക്കസമ്പത്തിനും എക്കൽ മൂലം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ ജലാശയങ്ങൾ നവീകരിക്കുകയാണെങ്കിൽ അനേകം പേർക്ക് തൊഴിൽ സാധ്യതയും വിനോദസഞ്ചാര വികസനത്തിനും മത്സ്യസമ്പത്തിന്റെ വർധനവിനും കാരണമാകും. തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ്. ഈ പരിപാടി വീണ്ടും കേൾക്കാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കമ്മ്യൂണിറ്റി റേഡിയോ, റേഡിയോ കൊച്ചി 90 FM-ൽ. പരിപാടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം മൺസൂൺ ടെയിൽസിൽ. ഇന്ന് കേൾക്കാം തകഴി ശിവശങ്കരപിള്ള എഴുതിയ വെള്ളപ്പൊക്കത്തിൽ. കഥാവതരണം അഭിരാമി MB.
1: നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കരതേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിൽ ഉണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുടികളുണ്ട്. 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 പ്രാണനും കൊണ്ട് കര പറ്റിയിട്ട് ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം ഇത്തിനോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്നു കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരിയോല വെള്ളത്തിനടിയിലാണ്. അകത്തുകിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഒരു പറച്ചി, 4 കുട്ടികൾ, 1 പൂച്ച, 1 പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചുമുണ്ട്. പുരയ്ക്കു മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ 1 കണക്കിൽ പുറത്തിറങ്ങി. 4

ചുറ്റിനും നോക്കി. വടക്ക് ഒരു കെട്ടുവള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേനപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ചു വെളിയിലിട്ടു. അപ്പോഴേക്കും വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചോ, ഓയ്! അടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങ വായോ! അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. തിറുതിപ്പെട്ട് പെണ്ണാളിനെ വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി, അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടതു കേൾക്കാൻ? പുരയുടെ നാലു ചുവരുകളിലും അത് ഓടി നടന്നു. ചിലയിടമെല്ലാം മണുപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി തുടിം എന്നൊരു ചാട്ടം ചാടി. ആ നായ് ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുറിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയുമൊക്കെ ചെന്ന് ക്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാര ഗ്രന്ഥത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി, തല അറിഞ്ഞു ചീറ്റി, മുൻകാലുകളൊന്നുകൊണ്ട് മൂന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ടുകിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായ് കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി. അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട് കാവലയിച്ചിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ, പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്നു പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുളച്ചോറ് അവൻ അതിന് ഉരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി. വടക്കെങ്ങും ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാറ് രണ്ടാമതും കുറച്ചു നേരം മൂങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധിക നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്താൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബളാ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടെ എന്തോ നിരാശനായി പിറുപിറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടി എണീറ്റ് നായ് കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ് മുറുമുറുത്തു. പ്രഭാതമായി താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവി

ീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുറിച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലനിരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീപുകയുന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. പിൻകാലുകളാൽ താടി കൂടെ കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്നു മയങ്ങി. മന്ദാനിലകുന്ന വാഴയുടെ ഛായ പുറപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടിയെണീറ്റ് ഒന്ന് കുരച്ചു. കാറുകയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദം അവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം കൊതിയോടെ നോക്കി നമ്മുടെ നായി മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായി നാലുപാടും നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് തെങ്ങിൻ ചുവട്ടിലടുത്തു. നമ്മുടെ നായി വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടർത്തിക്കൊണ്ട് താഴത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ചു തന്നെ കരിക്ക് തുളച്ചു കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അങ്ങ് അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരൂക്കൻ പോത്തിൻ്റെ അഴുകിയൊഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്ന് തൃപ്തിയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്തു നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചിലച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽപ്പെട്ട് ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം. നമ്മുടെ നായി അവയ്ക്കുമ്മ കൊടുത്തു. ചീറ്റ് തുമ്മി അതിൻ്റെ മൃദുലമായ മോന്ത ചുമന്നു തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടുപേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ഡേ, ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ് പൊളിച്ചടച്ച് ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അത് രണ്ടു പ്രാവശ്യം ചാടാൻ ആഞ്ഞു. വള്ളം അങ്ങകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനൻ്റെ ശബ്ദമായിരുന്നു. അയ്യോ, പരീക്ഷണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ടത് പുരപ്പുറത്തു കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്നത് പറയുകയാവാം. കുറേ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നുപോകുന്ന പറവകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞടുത്തു. നായി ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്ക് എത്തി നോക്കി. ക്രൂരനായി തീർന്ന അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായി പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏതു ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും.
അത്ര സർവവിദിതമായ

0: ഭാഷ. രാത്രിയായി, ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു. രണ്ടു പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിനു മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി.
1: പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? ഇവിടെ നിന്ന് ആള് മാറിയില്ലേ?
0: പടച്ചഴി വാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ഠനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനധികെ നിന്ന് കുരച്ചു തുടങ്ങി. പള്ളക്കാരിലൊരുവൻ വാഴയിൽ കയറി.
2: കൂവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ.
0: പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടിച്ചു വെള്ളത്തിൽ വീണു. മറ്റയാൾ അവനെ പിടിച്ചു വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ഠനായി കുരച്ചു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി.
2: നിനക്ക് വെച്ചിരിക്കുന്നടാ,
0: തൊണ്ട തകരുമാർ കുരയ്ക്കുന്ന പട്ടിയോടവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കു കയറി. അവൻ്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയെ മാംസം ആ പട്ടിക്കു കിട്ടി. അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്നയാൾ കഴുക്കോൽ വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു.
2: മ്യാവ് മ്യാവ് മ്യാവ്,
0: സ്വരം ക്രമേണ താണു. വെറും അശക്തമായ മൂളലിൽ പര്യവസാനിച്ചു. പട്ടി കടിയേറ്റയാൾ വള്ളത്തിൽ കിടന്നു കരഞ്ഞു.
2: മിണ്ടാതിരിയടാ വല്ലോരും
0: എന്ന് മറ്റയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങു പോയി. ഒട്ടധികം നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരയോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാൻ അത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടുപ്പിച്ച് തൃപ്തിയോടെ തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ, ഒരടി. പട്ടിയെ കാണുവാനില്ല. ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങകന്നൊഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മുഖ്യ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുന്ന മൂങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലനിരപ്പിൽ അവിടിവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തി തിന്നുന്നുമുണ്ട്. അതിൻ്റെ സ്വൈര്യതയെ ഒരു ശബ്ദവും വഞ്ചിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്തു വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ജലനിരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനൻ്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമി ഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനുവേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിനു മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തി തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കൊട്ടിലിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചും ഇട്ടു നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
3: തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ് മൺസൂൺ ടെയിൽസിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. കഥാവതരണം അഭിരാമി എം. ബി.

0: മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാവാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: പൈതൃകം.

0: വന്നതും പഠിച്ചറിഞ്ഞതും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ തങ്ങളിലേക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമായി നീളുന്നത് കണ്ട് നമ്മിൽ പലരും നിസ്സഹായരാവാറുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വവും സ്വയം ആർജിച്ച ആദർശ ബോധവും തമ്മിലുള്ള ഈ സംഘർഷമാണ് 1993 ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൈതൃകം എന്ന സിനിമയുടെ ഇതിവൃത്തം. വേദപണ്ഡിതനായ ദേവദത്തൻ ചെമ്മതിരിപ്പാട് ദേശത്തെ പ്രധാനിയും പ്രശസ്തനുമായ ജ്യോതിഷിയും യാഗാധിപതിയുമാണ്. സോമയാഗം വിജയകരമായി പൂർത്തീകരിച്ച അദ്ദേഹം സോമയാജിപ്പാട് എന്ന വിശേഷണത്തിനും അർഹനായി. മറ്റു ദേശങ്ങളിലേക്കും ദേവദത്തന്റെ കർമ്മ നൈപുണ്യവും കീർത്തിയും പടർന്നതിനാൽ ദേശാന്തരങ്ങളിലെ മനുഷ്യർ ദേവദത്തനെ കാണാനും സംശയങ്ങൾ ആരായാനും നിത്യേന ഇല്ലത്തെത്തുക പതിവായിരുന്നു. എന്നാൽ സാത്വികനായ ദേവദത്തൻ നമ്പൂതിരി ഭൗതികമായ പേരിലും പ്രശസ്തിയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കുന്നയാളല്ല. കൃത്യമായ നിഷ്ഠകളോടുകൂടി ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ലളിതമായ ജീവിതം അദ്ദേഹം നയിച്ചു. ദേവദത്തൻ നമ്പൂതിരിക്ക് 2 ആൺമക്കളാണ്, സോമദത്തനും ചിത്രഭാനുവും. ഉപരിപഠനത്തിനായി ഡൽഹിയിലേക്ക് പോയ സോമദത്തൻ ഇപ്പോൾ അവിടെ തന്നെ ടൈംസിൽ ജോലി ചെയ്യുകയാണ്. അച്ഛന്റെ പാത പിന്തുടർന്ന് ചിത്രഭാനു ശിവക്ഷേത്രത്തിലെ പ്രധാന കർമ്മിയാണ്. യുക്തിവാദിയായ KC ഭട്ടതിരിപ്പാട് അതേ നാട്ടിൽ സജീവമായ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്നുമുണ്ട്. നാട്ടിലെ ഏതാനും കൗമാരക്കാരും പിന്നെ KC മകൾ ഗായത്രിയുമെല്ലാം യുക്തിവാദ സംഘടനയിലെ ശക്തരായ പ്രവർത്തകരാണ്. ഭൗതികവാദത്തിൽ തൽപരരായിരുന്ന ഇക്കൂട്ടർ ദേവദത്തന്റെ യാഗങ്ങൾക്കെതിരെയും സമൂഹത്തിലെ മറ്റ് മതാത്മക പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. എന്നും ഡൽഹിയിൽ നിന്ന് ഏട്ടന്റെ കത്തിനായി പോസ്റ്റ് ഓഫീസ് വരെയുള്ള നടത്തം മാത്രം ഭാനു നമ്പൂതിരിക്ക് മിച്ചം. മിക്കപ്പോഴും കത്തുണ്ടാവാറില്ല. കുറച്ചൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം കൂടി ഭാനുവിനുണ്ട്. ഏട്ടന്റെ കത്തു വന്നില്ലെങ്കിലും മാതൃഭൂമിയിലേക്ക് അയക്കുന്ന കവിതകളെല്ലാം അതുപോലെ തന്നെ തിരിച്ചു വരാറുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഏട്ടന്റെ ഒരു കത്ത് വന്നുവെന്ന് പോസ്റ്റ്മാൻ അമ്പലത്തിൽ ചെന്ന് ഭാനുവിനെ അറിയിച്ചു. അത് കേൾക്കേണ്ട താമസം ബാക്കി ജോലികളൊക്കെ മാരാരെ ഏൽപ്പിച്ച് ഭാനു ഇല്ലത്തേക്ക് ഓടി.
1: വൈകുന്നേരത്തെ വണ്ടിക്ക് വരുമത്രേ. ആ മേപ്പടിയെ പഞ്ചാംഗത്തിന്റെ ഉള്ളില് വെച്ചിട്ടുണ്ട്.

0: ഇടയ്ക്കാ തിരുമേനി, ഓടിക്കുപ്പായൊക്കെ ആയിട്ട്
1: അക്കരയ്ക്കാ. ബാക്കര, ഓ ഇന്ന് ഏട്ടം വന്ന ദിവസ.
2: ഓ
1: നിക്ക നിക്ക, ഒന്ന് നിക്ക.
3: വേണ്ട, ബുദ്ധിമുട്ടൊന്നും ഇല്ല, അടുത്ത വള്ളത്തിൽ വന്നാ മതി.
1: നിക്കിപ്പ തന്റെ ഔദാര്യൊന്നും വേണ്ടാട്ടോ, നേട്ടം വരിക, ഞാൻ സ്റ്റേഷനിലേക്കാ പോണേ.
3: അത് ശരി, അപ്പൊ കവിതയോ?
1: ഭാസ്കര, വള്ളം വേഗത്തിൽ ഉള്ളുക.
4: റെയിൽവേ സ്റ്റേഷൻ വരെ പോയത് മാത്രം വീണ്ടും മിച്ചം. കാത്തുനിന്ന് മുഷിഞ്ഞ് ഒടുവിൽ വൈകി ഇല്ലത്തേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോ ദാ ഏട്ടൻ വളരെ മുൻപേ ഇല്ലത്തേക്ക് എത്തിയിരിക്കുന്നു.

0: എന്ത് പണി ഏട്ടനെ കാട്ടിയത്? ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഒന്ന് തോറ്റു. തീവണ്ടിക്ക് വരുമെന്ന് എഴുതിയിട്ട്
1: ഒന്ന് ക്ഷമിക്കടോ. തനിക്ക് ഈ അബദ്ധം പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടോന്നൊന്ന് പരീക്ഷിച്ചു.
0: എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, സ്നേഹം പരീക്ഷിക്കണ ഒരാളേ. ഒരു കത്ത് എഴുതി എന്താ ഏട്ടന്? മറ്റുള്ളവർക്ക് മുറക്കി എഴുതണ്ടല്ലോ, ഒക്കെ അറിയണ്ട് ഞാൻ.
1: പിണങ്ങാണ്ടേ, ഒരു നല്ല വർത്താനം പറയുക.
0: വേണ്ട, കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളു ഏട്ടന്, നിക്ക് പണ്ടറിയാം.
1: തനിക്ക് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്.
0: എന്ത്?
1: സ്വകാര്യ.
0: എന്നിട്ട് അവിടെ
1: താമാ. തനിക്ക് വേണോ?
0: വേണ്ട വേണ്ട, നിക്ക് തന്നെ നാറ്റം കേട്ടാ തലവേദനിക്ക്. എവിടെ സാധനം?
1: ദാ
0: നിക്കെന്തിനെ പെട്ടി
1: തുറന്നു നോക്കടോ.

0: നാട്ടിൽ തിരിച്ചെത്തിയ സോമദത്തന് അച്ഛനും അനിയനും അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെല്ലാം തെറ്റായി തോന്നി. പണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവരോടൊത്ത് വെള്ളം തൊട്ട് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും ഇന്ന് അത് ചെയ്യുന്നതിൽ അയാൾക്കൊരു യുക്തിയില്ലായ്മ തോന്നി. പിറ്റേന്ന് രാവിലെ തന്നെ സോമദത്തൻ കെ സി ഭട്ടതിരിപ്പാടിനെ കാണാൻ പോയി. കെ സിയുടെ മകൾ ഗായത്രിയും സോമദത്തനും വളരെ കാലം മുതൽക്കേ പ്രണയത്തിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ജോലി വിട്ട് നാട്ടിൽ ഫ്രീലാൻസ് ചെയ്യാനായിരുന്നു സോമദത്തന്റെ തീരുമാനം. ഒരേ ആശയങ്ങൾ പിന്തുടർന്നു പോകുന്ന കെ സിയോടൊപ്പം നിന്നാൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാമെന്നും അയാൾ ചിന്തിച്ചിരിക്കണം. കിഴക്കേടത്തു മനയും മനപ്പറമ്പും നാളുകളായി നാട്ടുകഥകളിൽ ഇടം പിടിച്ചിരിക്കുന്ന വസ്തുതകളാണ്. ബ്രഹ്മഹത്യ നടന്ന സ്ഥലമായതിനാൽ ശപിക്കപ്പെട്ട സ്ഥലമായി മുദ്രകുത്തപ്പെട്ട ആ ഇടത്തിലൂടെ രാത്രി വഴി നടക്കാൻ തന്നെ ആളുകൾ ഭയന്നു. കുട്ടിച്ചാത്തനും ഒടിയനും പിശാചുമെല്ലാം ആ കഥകളിൽ നിറഞ്ഞു നിന്നു. ആ സ്ഥലം ഉടമസ്ഥർക്ക് വിൽക്കണമെന്നുണ്ടെങ്കിലും വാങ്ങുന്നവരാരായാലും ദേവദത്തനുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു തീരുമാനത്തിലെത്താറുള്ളൂ. അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ വരുന്നവരെ പിന്തിരിപ്പിക്കുന്നത് വഴി നാളിത്രയായിട്ടും ആ മനയും സ്ഥലവും ഒറ്റപ്പെട്ടു തന്നെ കിടന്നു. എങ്കിലും ആ സ്ഥലത്തോടനുബന്ധിച്ച് ദേവദത്തൻ നടത്തിയ പ്രവചനങ്ങളെല്ലാം സത്യമാകാറുണ്ട്. സോമദത്തന് ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഇത്തരം വിശ്വാസങ്ങളിലെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടാൻ സോമദത്തനും തന്റേതായ രീതികൾ ആവിഷ്കരിക്കാറുണ്ട്. കിഴക്കേടത്തു മനപ്പറമ്പിൽ ഒരു മരണം നടന്നിരിക്കുന്നു. രാവിലെ തന്നെ ഈ വിവരം ബ്രോക്കർ കുട്ടൻ ദേവദത്തനെ അറിയിച്ചു. ഒടിയന്റെയും കുട്ടിച്ചാത്തന്റെയും കഥകൾക്ക് കെട്ടുറപ്പ് നൽകുവാനുള്ള മറ്റൊരു സംഭവമായി ഇതിനെ മാറ്റാൻ സോമദത്തൻ തയ്യാറായില്ല. അയാൾ സംഭവ സ്ഥലത്തെത്തി.
1: ഇതിനു മുമ്പും
2: കിടിയനും ഒന്നും ഇല്ലടോ, ഇതൊക്കെ മനുഷ്യരുടെ പണിയാ.
1: സത്യത്തിലോട്ടോ, ഇവിടെ വ്യത്യസ്തണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്.
2: ആരെങ്കിലും പോലീസിൽ അറിയിച്ചോ?
1: അതൊന്നും വേണ്ട, ഇത് ഒടിയന്റെ പണി തന്നെയാ. കണ്ടില്ലേ നീല നിറം?
2: അത് വിഷം കഴിച്ചിട്ടാവും. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. കുട്ടാ വാറു. മരിച്ച ദാമുനെ നീ അറിയോ?
3: കരുവാൻ ദാമുനെ അറിയാത്തവരില്ല.
2: നീ അറിയുമെന്നാ ചോദിച്ചേ?
3: ഞാനല്ലേ ദിവസം അക്കരയ്ക്ക് ഇക്കരയ്ക്കും കിടക്കണത്.
2: എന്തിനാടാ അക്കരയ്ക്ക് ഇക്കരയ്ക്കും പോണേ?
3: അതിപ്പോ ദാമുവനെ ഇത്ര സേവിക്കും, അത് അക്കരയാ.
2: ദാമുവനെ നീ ഇന്നലെ കണ്ടോ?
3: ദാമോരനും വേലൂട്ടും കൂടി ഒരുമിച്ചാവുന്നേ. നല്ല പൂക്കുറ്റിയാരണ്ടോ? ഞാനാ കടവെടുത്തിയ.
2: എവിടെയാണ്ടാ വേലു?
3: ഇന്ന് വെളുപ്പിന് അക്കരയ്ക്ക് പോയിട്ടുണ്ട്.
2: നീ ആ തോണി ഇറക്കിക്കോ.
1: അറിഞ്ഞില്ലേ വേലൂട്ടിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞു. കടവയത്തിൽ രണ്ട് ഇടി അങ്ങോട്ട് കിട്ടിയപ്പോ കിളി കിളി പറയണ പോലെ പറഞ്ഞു. അവൻ ചാരായത്തിൽ വിഷം കലക്കിയതാത്ര.
2: എന്നാലും വേലൂട്ടി ഇത് ചെയ്തല്ലോ. ഇത്ര നാളും ഒന്നിച്ച് നടന്നിട്ട്
4: ആ രാമോന്റെ നടപ്പ് ശരിയല്ലെന്ന് വേലൂട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
1: ഇപ്പൊ പറ്റി തമ്പ്ര ഇല്ലായിരുന്നെങ്കിൽ ഇതും തുമ്പില്ലാണ്ട് പോയനെ. കൊടിയനും രക്ഷസും ഒക്കെ കൊന്നതാന്ന് നിരീച്ച്
2: ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊക്കെ സ്വന്തം കള ഒളിക്കാനുള്ള സൂത്ര. കൊടിയ വെച്ചിട്ട് ഒരു സാധനവും ഇല്ല. പണ്ട് നാടുവാഴികള് അവരുടെ ശത്രുക്കളെ ചതിയിൽ വധിക്കാൻ വേണ്ടി

0: ശീലിപ്പിച്ച ഒരുപറ്റ ആദിവാസികളാ. പിന്നെ വന്നാനും പാണനും.
1: അല്ല ഇനിയിപ്പോ ആ പറമ്പ് വിൽക്കാലോ?
0: വേറെ ആളെന്തിനാണ്? ഞാൻ മേടിക്കാൻ.
2: ആനോ തന്റെ അച്ഛൻ നന്നായിക്കോ?
0: അതൊക്കെ സമ്മതിപ്പിക്കാൻ. കുട്ടൻ ആ കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചോളൂ. എന്താ അച്ഛാ കമ്മീഷൻ തന്നേക്കാം?
1: കമ്മീഷൻ ഒന്നും വേണ്ട.
2: അതല്ല കുട്ടാ, അധ്വാനത്തിന് ആരായാലും പ്രതിഫലം മേടിക്കാം.
1: ആയിക്കോട്ടെ.
3: അങ്ങനെ നാട്ടുകാർക്ക് സോമദത്തൻ കാരണം ഒരു പുതിയ അനുഭവം ഉണ്ടായി. അന്ന് വളരെ വൈകി ഒരു കൂട്ടർ ഇല്ലത്തെ മുൻവാതിലിൽ തട്ടി ദേവദത്തനെ ഉണർത്തി. അവരുടെ ആവശ്യം അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന് എതിരായിരുന്നു. അല്ലെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ ആദർശങ്ങളും അതിൽ അലിഞ്ഞു പോകാറാണല്ലോ പതിവ്.
4: ബുദ്ധിമുട്ടിക്കുന്നേ ക്ഷമിക്കണം, വളരെ ദൂരെ നിന്ന് വരികയാണേ. ഇവിടത്തെ ഒരു സഹായം വേണം, വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ്.
5: ഞാൻ എന്ത് സഹായം ചെയ്യാനാ, അതും ഈ രാത്രിയിലെ.
4: ഞങ്ങൾ മന്ത്രി MS നമ്പ്യാർ അടുത്തു വരികയാണേ. ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ദാമോദരൻ. മന്ത്രിയുടെ നിലനിൽപ്പ് വളരെ ദുർഘടസന്ധിയില. എന്തെങ്കിലും പ്രതിവിധി ഉടനെ ചെയ്തില്ല അച്ഛാ, അതാ ഈ രാത്രിയിൽ എന്നെ വന്നേ.
6: നമ്പ്യാരെ എനിക്കറിയൂലോ, അവരുടെ ആദർശങ്ങളൊക്കെ ദൈവവിശ്വാസങ്ങൾക്കെതിരാ. എന്താ ഇപ്പൊ പുതിയൊരു തോന്നല്?
4: ആദർശത്തിനൊന്നും മാറ്റില്ല, എന്നാലും സ്വന്തം കാര്യം വരുമ്പോ അല്ലേ തന്നെ ആദർശങ്ങൾ മുഴുവൻ പ്രവർത്തിയിലാക്കാൻ ആർക്കാ ഇപ്പൊ പറ്റുക? വിവരങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് വന്ന് പറയും. നാളെ രാത്രി തിരുമേനി ഒന്ന് കാണാൻ തരപ്പെടുവെന്ന് അറിയാനാ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചേ.
6: കാണണൊന്നും തരക്കേടില്ല. എന്ത് പ്രതിവിധിയാ ഉദ്ദേശിക്കണേ?
4: അത് എന്താണെന്ന് എനിക്കും വ്യക്തമില്ല. സുദർശന ഹോമം ഒറ്റമാണ്, മന്ത്രിയുടെ വീട്ടിൽ വെച്ച് ചെയ്യണമെന്നാ ജ്യോത്സ്യം പറയണേ.
6: ഞാൻ പുറത്തു പോയൊന്നും ചെയ്യാറില്ല. മറ്റാരെങ്കിലും
4: എതിര് പറയരുത്. മന്ത്രിസഭയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കൂട്ടിക്കൊള്ളൂ. നാളെ എന്തായാലും മിനിസ്റ്റർ ഒന്ന് കാണും.
3: മന്ത്രിസഭ വീഴാതെ ഇരിക്കാനുള്ള സുദർശന ഹോമം നടത്താൻ ദേവദത്തൻ തയ്യാറായി. ആ രാത്രി തന്നെ വിവരങ്ങളെല്ലാം യുക്തിവാദ പ്രസ്ഥാനവും അറിഞ്ഞു. യാഗം നടത്തുന്നത് ദേവദത്തനായതിനാൽ ഇതിനെ എങ്ങനെ എതിർക്കുമെന്ന് KC ഭട്ടതിരിപ്പാടിന് ഒരു സംശയമൊക്കെ ഉണ്ടായി. എന്നാൽ സോമദത്തന് ആ കാര്യത്തിൽ വ്യക്തത കുറവൊന്നും ഉണ്ടായില്ല. ഹോമം നടക്കുന്നയന്ന് രാത്രി തീപ്പന്തങ്ങളുമായി മുഖ്യമന്ത്രിയുടെ വീടിനു മുൻപിൽ അവരണിനിരുന്നു.
7: നാണമില്ലേ, നാണമില്ലേ, മന്ത്രി മുഖ്യ നാണമില്ലേ. ആണത്തോണ്ടെങ്കിൽ ഇറങ്ങി വരൂ. മന്ത്രിസഭ വീഴാതിരിക്കാൻ ഹോമം നടത്തുന്ന പിന്തിരിപ്പൻ മൂരാറ്റി നേതാവേ, നികുതിദായകന്റെ പണം കൊണ്ടാണ് ഈ കാടത്തം. അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ വിശ്വാസങ്ങൾ തകർത്ത മുഖ്യമന്ത്രിയുടെ തനിനിറം തുറന്നു കാട്ടുക. ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ജീവൻ ബലികഴിച്ച് വളർത്തിയെടുത്ത തൊഴിലാളി ജനാധിപത്യത്തെ 5000 പഴകി തിരവെച്ച അന്ധവിശ്വാസങ്ങൾക്ക് അടിപണിയിക്കുന്ന നേതാവ് രാജിവെച്ചേ തീരൂ. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് മന്ത്രവാദവും മഹാസുദർശന ഹോമവും പ്രതിവിധിയായി കാണുന്ന മൂരാറ്റി നേതാവേ, പ്രസ്ഥാനത്തെ വഞ്ചിച്ചും നാട് ഭരിക്കാവുന്ന മോഹം തൊഴിലാളി വർഗം അനുവദിക്കാൻ പോണില്ല. യുക്തിവാദി സംഘം, യുക്തിവാദി സംഘം.
3: ജാതിയുടെ മുൻപിൽ നിന്ന് സോമദത്തന്റെ ഉറക്കിയുള്ള പ്രസ്താവനകൾ ദേവദത്തന്റെ കണ്ണുകളെ ഈറനണയിച്ചു. പിറ്റേന്ന് പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടായി മാറി ഈ സംഭവം. തന്റേതായ നിലയിൽ സോമദത്തനും അങ്ങനെ ആ നാട്ടിൽ കാലുറപ്പിച്ചു. ഡൽഹിയിലെ പഠനവും ജീവിതവും സോമദത്തനിൽ വരുത്തിയ ചില മാറ്റങ്ങളൊക്കെ ദേവദത്തൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അയാൾ സോമദത്തനിൽ നിന്നും ഇത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല. യുക്തിവാദ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ഇല്ലത്തെത്തിയ സോമദത്തനെ ദേവദത്തൻ വിളിച്ചു.
4: ഒന്ന് നിൽക്കുക.
6: തന്നെ കുറിച്ച് ഞാൻ ഇത്രയും നിരീച്ചില്ല. പഠിച്ചതും ലോകം കണ്ടതും ഒക്കെ ഇതിനായിരുന്നോ ഉണ്ണി?
0: അച്ഛൻ ചിന്തിക്കണമെന്ന് ചെയ്യണതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
6: അന്യർക്ക് ഗുണമുണ്ടാകും ചാ, ആവണത് ചെയ്യാന്നേ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളൂ.
0: ഇത് ഗുണമല്ല ചെയ്യുക, നാട്ടുകാരെ പറ്റിക്കുകയാണ്, വഞ്ചനയാണ്. ഹോമം കൊണ്ടൊന്നും ഒരു ഫലവും, വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന അധർമ്മമാണ്.
6: മതി, ധാരാളായി. ഞാൻ ഇന്നേ വരെ അന്യന് ദ്രോഹമായിട്ടൊന്നും ചെയ്തിട്ടില്ല, നിരീക്ഷിച്ചിട്ടും കൂടില്ല, പൊളി പറഞ്ഞിട്ടുമില്ല. നീക്ക് അത്ര പഠിപ്പില്ല എന്നറിയാലോ, അന്ധവിശ്വാസിയാവേരിക്കും. ലോകം സമസ്തം സുഖമാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നിട്ടും ചൂഷണം, വഞ്ചന. എന്റെ കർമ്മങ്ങൾ എനിക്ക് മാർഗാണ്, സത്യവുമാണ്.
0: എന്താ അച്ഛന്റെ കർമ്മം? അച്ഛൻ പഴയ ആചാരങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്, 5000 പഴക്കമുള്ളത്. ലോകം വളരെ മാറി, മനുഷ്യന്റെ ബുദ്ധിയും അധ്വാന ശക്തിയും കൂടി. സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇന്നീ കാണുന്ന എല്ലാ പുരോഗതിക്കും കാരണം. അല്ലാതെ നായാടി നടന്ന മനുഷ്യൻ പ്രകൃതി അത്ഭുതങ്ങളെ കണ്ട് സ്തുതിച്ച വേദഗാനങ്ങളുടെ ആവർത്തനമല്ല.

0: അതാണീ അന്ധവിശ്വാസമോ? ഇതൊക്കെ
1: കർമ്മത്തിന് ഫലമുണ്ട് എന്നാണ് വിശ്വാസം, അനുഭവം അതാണ്.
0: പക്ഷെ ഞങ്ങൾക്ക് ഈ വക ദുരാചാരങ്ങൾ കണ്ടു നിൽക്കാനാവില്ല. ആര് ചെയ്താലും ശരി, മനുഷ്യ പുരോഗതിയെ തടുക്കുന്ന കാര്യങ്ങൾ.
1: എന്തായി പറയണേ, മനുഷ്യ പുരോഗതി തടയാൻ നീ ഞാൻ ആരാ? ശാന്തം പാപം.
0: ഞങ്ങൾക്കും ഇണ്ടായിരിക്കാനാവില്ല. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടാനാണ് ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾ പോരാടും, വിജയിക്കുകയും ചെയ്യും.

0: നിഹോത്രം തീടാൻ അവകാശമില്ല. ഞാൻ നമ്പൂരിയല്ല, മനുഷ്യനാണ്, വെറും മനുഷ്യൻ. ഞാൻ എന്നെ എന്റെ പൂണൂൽ പൊട്ടിച്ചു കളഞ്ഞു. അന്ധവിശ്വാസത്തിന്റെ ആ കറുത്ത ചരടി ഞാൻ അറുത്തു. ആവാം, ഞാൻ ആർക്കും തടസ്സല്ല, പക്ഷേ ഈ നാലുകെട്ടിൽ ഞാനത് സമ്മതിക്കില്ല. തനിക്ക് പത്തായപ്പുരി താമസിക്കാം, ഇവിടെ ഇവിടെ വയ്യ. വേദകാലം മുതൽക്ക് കെടാത്ത തീ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈശ്വര, എന്റെ കാലം കഴിഞ്ഞാൽ തന്റെ ഇഷ്ടം.
1: വേണ്ട, എനിക്ക് ഈ നാല് വീട്ടിലേക്ക് കടക്കണമെന്ന് തന്നെ ഇല്ല. എനിക്ക് താമസിക്കാൻ ഇടം ഞാൻ തന്നെ
2: കണ്ടോളാം. പോരുത്, അരുതാത്ത ഒന്നും നമുക്ക് വേണ്ട.
0: ഇപ്പൊ നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
2: എനിക്കൊന്നും മനസ്സിലാവണ്ട, ഏട്ടൻ പോകാണ്ടിരുന്ന മാത്രം മതി.
0: എനിക്ക് പോയേ പറ്റൂ.
2: അച്ഛ, ഏട്ടനോട് പോരുത് പറയൂ. അച്ഛ,
0: ഞാൻ അയാളോട് പോവാൻ പറഞ്ഞിട്ടില്ല. ഈ നാലുകെട്ട് മാത്രമേ എനിക്ക് വേണ്ടൂ. അയാൾ വരും, എനിക്ക് നിശ്ചയമുണ്ട്. ഇപ്പോഴല്ല, എല്ലാം മനസ്സിലാക്കിയിട്ട് വരാതിരിക്കാൻ തരല്ല.
2: ഇല്ല,
1: ഞാൻ വരില്ല.
2: ഏട്ടൻ പോകുന്നു ചേട്ടാ. ഞാൻ കാല് പിടിച്ച് പറയട്ടാ, എന്നെ ഓർത്തെങ്കിലും ഏട്ടൻ പോരുത്.
0: അനിയ, ഇത് രണ്ട് ആദർശങ്ങൾ തമ്മിലുള്ള സമരമാണ്. അച്ഛൻ അച്ഛന്റെ ആദർശം, എനിക്ക് എന്റേത്. ഇവിടെ തോറ്റൂടാ, പോട്ടെ.
3: ആദർശങ്ങളെ പിന്താങ്ങി ഇല്ലത്ത് നിന്നിറങ്ങിയ സോമദത്തനെ കെ സി ഭട്ടതിരിപ്പാട് പൂർണമായും പിന്തുണച്ചില്ല. എവിടെയൊക്കെയോ താൻ വല്ലാതെ ഒറ്റപ്പെടുന്നതായി അയാൾക്ക് തോന്നി. ആ ഒറ്റപ്പെടലിൽ അയാളുടെ കൈ ചേർത്തു പിടിക്കാൻ ഗായത്രിയുണ്ടായി. പിറ്റേന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. ഏട്ടന്റെ വിവാഹം കഴിഞ്ഞ വിവരമറിഞ്ഞ് ഭാനു നമ്പൂതിരി ദൂരെ മാറി നിന്ന് ഏട്ടനും ഗായത്രിയും പുതിയ ജീവിതത്തിലേക്ക് നടന്നടുക്കുന്നത് കൺകുളിർക്കിയെ നോക്കി നിന്നു. ആ നിമിഷത്തിൽ ഏട്ടൻ അയാളെ ഓർക്കാതിരുന്നതിൽ ഭാനുവിന് പരിഭവമുണ്ടായില്ല. തിരിച്ചു വീട്ടിലെത്തിയപ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറാൻ ഭാനു കഴിവതും ശ്രമിച്ചു. എന്നത്തെയും പോലെ അച്ഛനോടൊത്ത് ഊണ് കഴിക്കാനിരുന്നു. അന്നുമാത്രം അവർക്ക് രണ്ടാൾക്കും കണ്ണുനീരുതിർക്കാതെ ഇലയ്ക്ക് മുൻപിലിരിക്കാൻ സാധിച്ചില്ല. ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ തുടക്കവും ആദർശങ്ങളിലൂന്നിയാവണം എന്ന് തീരുമാനിച്ച് സോമദത്തനും ഗായത്രിയും ഒരുമിച്ച് താമസിക്കാൻ തിരഞ്ഞെടുത്തത് കിഴക്കേടത്തു മനയായിരുന്നു. മനയും പരിസരവും വൃത്തിയാക്കി ഇരുവരും ഒരുമിച്ച് ഗൃഹപ്രവേശനവും നടത്തി.
4: ഏതായാലും ഇടതുകാലം അച്ഛൻ അങ്ങോട്ട് കേറിയാ.

0: എന്താ പേടി തോന്നുണ്ടോ? ഇനി നമുക്ക് കൂട്ടിന് ബ്രഹ്മരക്ഷസും പ്രേതവും ഒടിയനും ഒക്കെ ഉണ്ടാവും. ദൈവങ്ങളെ തോൽപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സോമദത്തൻ നമ്പൂതിരിപ്പാടിന് ഇതിൽ പരം നല്ലൊരു താവളം വേറെ ഏതുണ്ടാവും? ഇന്ന് നമ്മുടെ കുടിയൊപ്പല്ലേ, സഹധർമ്മിണി ഒരുളാസ് കട്ടൻ കാപ്പി ഇട്ട് തരിക.
1: അടുക്കള
0: ദാ അവിടെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്, ചെല്ലുക.
2: മനയ്ക്ക് പരിസരത്തെ കാട് വെട്ടിവൃത്തിയാക്കുന്ന വിവരം നാട്ടിലെല്ലാവരും അറിഞ്ഞു. ആ മനയും പരിസരവും താമസിക്കാൻ തിരഞ്ഞെടുക്കേണ്ട എന്നു തന്നെയായിരുന്നു ദേവദത്തന്റെയും അഭിപ്രായം. എല്ലാം മൗനമായി കണ്ടും കേട്ടും ഒടുവിൽ സഹികെട്ട് ബാനു ഏട്ടനെ കാണാൻ മനയിലെത്തി.
0: താനെന്താടോ ഈ പാതിരായ്ക്ക്, അത് ഒറ്റയ്ക്ക് പകലൂടെ പേടിയുള്ള ആള്?
3: ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്ന് വിചാരിച്ചതാ, ഏട്ടനെ കാണില്ലെന്നും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇത് പറയാണ്ടിരുന്ന
0: എന്താടോ, എന്താ ഉണ്ടായ?
3: ഏട്ടൻ ഏട്ടത്തെയും ഇവിടുന്ന് മാറണം, ഇവിടെ താമസിക്കാൻ കൊള്ളില്ല.
0: അതാണോ ഇത്ര വലിയ കാര്യം?
3: അത് മാത്രമല്ല, അച്ഛൻ പറയണ ഞാൻ കേട്ടതാ. അച്ഛൻ പറഞ്ഞാ പഴക്കില്ല, സന്തതികൾ വാഴാത്തടാ. അത് ഇവിടെ താമസിച്ചാ ഏട്ടനാപത്താ.
0: ഒരാപത്തും വരില്ല, താൻ ധൈര്യമായിട്ടിരിക്ക.
3: ഏട്ടൻ ചെയ്യണ ഒന്നിനും ഞാൻ എതിര് നിന്നിട്ടില്ല. ഇത് മാത്രം, പിറക്കാൻ പോണ സന്തതികളെ വിചാരിച്ചെങ്കിലും.
0: അച്ഛൻ ഓരോന്ന് പറയണത് കേട്ട് താൻ വിഷമിക്കാണ്ടിരിക്ക. ഏട്ടൻ പറഞ്ഞതാണ് ശരിയെന്ന് തനിക്കൊരിക്കൽ മനസ്സിലാവും. ധൈര്യമായിട്ട് ഞാൻ നടന്നുറങ്ങാ.
3: ഞാൻ
0: വേണ്ട, ചെല്ലുക.

0: ഒന്ന് കൂടെ ചെല്ലു, അനിയൻ തനിച്ച്.
1: സാരമില്ല, ഞാൻ തനിച്ചു നോക്കണം. താ നിക്കിയ വേളിക്ക് ക്ഷണിക്കാത്തതിൽ തനിക്ക് വിഷമം തോന്നണ്ട. അറിയിച്ചാൽ താൻ ഓടിയെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. താൻ പങ്കെടുത്തു എന്ന് അച്ഛൻ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചപ്പോ വേണ്ടാന്ന് വെച്ചു. അത്രേ ഉള്ളൂ. ഏട്ടന് തന്നെ അത്രക്കിഷ്ട, മറക്കണ്ട.
2: നിക്ക് പിണക്കൊന്നുമില്ല. പിന്നെ ഏട്ടന് നിശ്ചയില്ലഞ്ഞിട്ട അച്ഛനോട് പറഞ്ഞ അച്ഛൻ വേളി കേമായിട്ട് കഴിപ്പിച്ചെന്നെ. അച്ഛനും മോഹം ഉണ്ടായിരുന്നു. പോട്ടെ, നമ്മുടെ അച്ഛൻ പാവ, അത് മറക്കണ്ട.

0: ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഗായത്രി ഗർഭിണിയാണെന്ന വിവരം അവൾ സോമദത്തനെ അറിയിച്ചു. സോമദത്തന്റെ അമ്മയുടെ ചെവിയിലും വാർത്തയെത്തി. അവരെല്ലാവരും ആ വിവരം അറിഞ്ഞ് സന്തോഷിച്ചു. ഭാനു നമ്പൂതിരിക്ക് ഒരു പ്രണയമുണ്ട് തൊട്ടടുത്ത ഗ്രാമത്തിലെ ഗൗരി. അമ്പലത്തിൽ ഒരിക്കൽ നൃത്തം ചെയ്യാൻ വന്നപ്പോൾ കണ്ടു പരിചയപ്പെട്ടതാണ്. ഗൗരിയെ കല്യാണം കഴിക്കണമെന്ന് ഭാനുവിന് ആഗ്രഹവുമുണ്ട്. എന്നാലും ജാതകം നോക്കി പൊരുത്തമറിഞ്ഞ് അച്ഛൻ നടത്തി കൊടുക്കണമെന്നായിരുന്നു ഭാനുവിന്റെ മോഹം. ഗൗരിയുടെ ഗൃഹനില മാരാരി വഴി ഭാനു അച്ഛനെ ഏൽപ്പിച്ചു. ഗൃഹനിലയുടെ ഉടമ കൂടെയില്ലാത്തതിനാൽ ജാതകം നോക്കാൻ സാധിക്കില്ല എന്നറിയിച്ച് മാരാരെ ദേവദത്തൻ പറഞ്ഞയച്ചു. ഭാനു വധുവാക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ ജാതകമാണതെന്ന് ഭാനുവിന്റെ അമ്മ ദേവദത്തനെ അറിയിച്ചു. ദേവദത്തന് അത് മുൻകൂട്ടി നിശ്ചയമുണ്ടായിരുന്നു. 27 വയസ്സിന് ശേഷമേ ഭാനുവിന് വിവാഹയോഗമുള്ളൂവെന്ന് ദേവദത്തൻ തന്റെ അമ്മയോട് പറയുന്നത് ഭാനു കേട്ടു. അതുവരെ ദശാസന്ധിയാണത്രേ. പെട്ടെന്നുണ്ടായ വയറുവേദനയെ തുടർന്ന് ഗായത്രിക്ക് ഒരു അബോർഷൻ സംഭവിച്ചു. തളരാതെ അവളെ ചേർത്തു നിർത്താൻ സോമദത്തൻ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു വിവാഹത്തിനായി 27 വയസ്സുവരെ കാത്തിരിക്കണമല്ലോ എന്നോർത്ത് ഭാനു വിഷമിച്ചു. ആ സങ്കടം പങ്കുവെക്കാൻ അയാൾ ഏട്ടൻ അരികിലെത്തി.
1: എന്താടോ, തനിക്കൊരു ക്ഷീണം? പനിയുണ്ടാ?
2: പനിയൊന്നുമില്ല.
1: പിന്നെന്താ?
3: ഇരുന്നോളൂ.
1: അച്ഛൻ ശകാരിച്ച?
2: അച്ഛനെ ആരും ശകാരിക്കാറില്ല.
1: പിന്നെന്താ?
2: ഞാൻ ആ കുട്ടിയുടെ കാര്യം അമ്മയോട് സൂചിപ്പിച്ചു, അമ്മ അച്ഛനോടും. പക്ഷേ ഞാൻ വിവാഹം കഴിക്കരുതെന്ന് അച്ഛൻ പറയണേ. ബ്രഹ്മചാരിയായി
1: സന്യാസിപ്പിക്കാനാ ഭാവം?
2: അതല്ല, എന്തോ ചീത്ത കാലാത്രേ. അതുകൊണ്ട് അച്ഛൻ പറയണ ഞാൻ അറിയാണ്ട് കേട്ടതാ.
1: ഇത്രയല്ലേ ഉള്ളൂ? തനിക്ക് ഇഷ്ടം അച്ഛ, ഈ വിവാഹം ഞാൻ നടത്തി തരാം. തന്റെ ഏട്ടനായിട്ട് ഞാൻ ഉണ്ടല്ലോ, ഇതിനാ ഇത്ര ദുഃഖിച്ചിരിക്കണേ. താൻ വിഷമിക്കണ്ട, ഏട്ടനേറ്റു. ബി എ മാൻ.
0: ആ വാക്കുകൾ ഭാനുവിനെ ആശ്വസിപ്പിച്ചുവെങ്കിലും അച്ഛനെ ധിക്കരിക്കാൻ അയാൾക്കാകുമായിരുന്നില്ല. ഒടുവിൽ മാരാരോട് കൂടി ആലോചിച്ച് മറ്റൊരു ജ്യോത്സ്യനെ ഭാനു സമീപിച്ചു.
4: ഇതിപ്പോ മകരം 10, 26 വർഷം 9 മാസം 14 ദിവസം കഴിഞ്ഞു. വ്യാഴം കഴിഞ്ഞു, ശനി തുടങ്ങി എന്നർത്ഥം. അപ്പോ എന്താപ്പോ വിശേഷിച്ചറിയാനുള്ളത്?
2: അതിപ്പോ എന്റെ ഒരു കൂട്ടുകാരന്റെ ആവശ്യ.
4: എന്താ അറിയണ്ട അച്ഛൻ ചോദിക്ക.
2: പൊതുവായിട്ട് എന്താ നിലന്നറിയണം, പിന്നെ വേളിക്ക് കാലായൊന്നും, അതാ മുഖ്യം.
4: വിവാഹം അല്ലേ? അതിപ്പോ 6 മാസം വരെ. പിന്നെ ഇതിപ്പോ ആരുടെ ഗ്രഹനില എന്നാ പറഞ്ഞേ?
2: അത് എന്റെ ഒരു കൂട്ടുകാരനെന്ന് പറഞ്ഞല്ലോ.
4: കൂട്ടുകാരൻ വെച്ചാലോ? ഇവിടേക്ക് നന്നേ അടുപ്പുള്ള ആളാണോ അതോ?
2: അതെ, നന്നേ അടുപ്പുണ്ട്. അതുകൊണ്ടാ ഞാൻ തന്നെ പോന്നത്.
4: എന്നാ ഒന്ന് പറയാലോ, വിവാഹം ഇപ്പൊ വേണ്ട, 6 മാസം കഴിയട്ടെ, അതാ നല്ലത്.
2: എന്നാലോ 6 മാസം കഴിഞ്ഞാൽ?
4: കഴിഞ്ഞാ പറയാം.
2: എന്താ എന്താ അച്ഛ വ്യക്തമായി പറയ.
4: അഷ്ടമാതി പദോ കേന്ദ്രേ ലക്നേശേ ബല വർജിതേ അഷ്ടമേ പാപ സംയുക്തേ എന്നാണ്. അങ്ങനെ വന്നാൽ, അതായത് ലഗ്നത്തിൽ നിന്ന് 8ാം ഭാവാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുക, ലഗ്നാധിപന് ബലമില്ലാണ്ടിരിക്കുക, 8ൽ പാപം ഉണ്ടാവുക. ഇവിടെ ഇതൊക്കെ ഒത്തുണ്ട്.
2: അതും പോരാഞ്ഞ് എന്താ കണിയാല് പറയണേ?
4: കഥൈ നവപ്രഷ്ടോപി

0: ആസോ ബന്ധുമിത്രാണം ദുഷ്ശ്രവണം മരണം. അതാണ്, ഇതിലധികം പറയാൻ പാടില്ല. ഞങ്ങൾ പറയാറുമില്ല. നന്നേ ചീത്ത കാലാണ്. ആയുസിന് തന്നെ
1: ആയുസിന് ചീത്തച്ച.
0: എങ്ങനെയാ പറയുക? എങ്ങനെ ചിന്തിച്ചാലും 27 മേപ്പെട്ട് കാണുന്നില്ല. പിന്നെ ഒക്കെ ഈശ്വരേച്ഛയാണെന്നല്ലാണ്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല.
1: പരിഹാരമൊന്നും വല്ല മൃത്യുഞ്ജയ ഹോമം എന്തെങ്കിലും?
0: ശിവ ശിവ, നാരായണത്വ ഭ്രാന്തന്റെ കഥ കേട്ടിട്ടില്ലേ? സാക്ഷാൽ ഭഗവതിക്ക് തന്നെ ആയുസിന് ഒരു മാത്രം കൂട്ടാനും കുറയ്ക്കാനും ആവില്ല. അലംഘനീയ കമലാസനാജ്ഞ എന്നല്ലേ. പിന്നെ അടുത്ത കൂട്ടുകാരുടെ ആവോണ്ട് പറയുക. ഇതൊന്നും ഇവിടുന്ന് ആരോടും, പ്രത്യേകിച്ച് ഈ ജാതകക്കാരനോട് പറയാണ്ടിരിക്കുക. ഞാനും പറയാൻ പാടില്ലാത്തതാ പറഞ്ഞ്. പിന്നെ എന്താച്ചാ, ഒരു പെൺകുട്ടി വിഷമിക്കരുതല്ലോ. നോട്ടക്കുറവുകൊണ്ട് അബദ്ധം പറ്റിയാൽ നല്ലോണം സൂക്ഷിക്കാൻ പറയണം. ഏറെയുണ്ട് യോഗത്തിന്റെ ശക്തി. സമയാച്ച നിമിത്തവും ആസകലാൽ പാടെ നന്നായിട്ടൊന്നും കാണാനില്ല. അപ്പോ വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം.
2: ചുറ്റുമുള്ളതെല്ലാം നിശ്ചലമാകുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. സ്വയം പഴിക്കണോ അതോ എന്നും ആരാധിക്കാറുള്ള ദൈവങ്ങളെ പഴിക്കണോ എന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കി വിശേഷപ്പെട്ട തന്റെ ജാതകത്തെക്കുറിച്ചും വരാനിരിക്കുന്ന മംഗല്യഭാഗ്യത്തെക്കുറിച്ചുമൊക്കെ മാരാരെ ഭാനു അറിയിച്ചു. തിരികെ ഇല്ലത്തെത്തി അച്ഛന്റെ പെട്ടിയിൽ നിന്നും തന്റെ ജാതകവും എടുത്തു നോക്കിയപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞ് ഭാനു അപ്പോൾ മാത്രമറിഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടമായി ആ താളുകളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. തന്റെ മുൻപിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ഗൗരിയോട് മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളാൻ മനസ്സില്ലാ മനസ്സോടെ അയാൾ പറഞ്ഞു. അയാൾ കാരണം അന്ന് ആദ്യമായി ഗൗരിയുടെ കണ്ണുകൾ കലങ്ങി. വൈകിയാണെങ്കിലും മാരാരും വിവരങ്ങളൊക്കെ അറിഞ്ഞു. തന്റെ ഭാനു നമ്പൂതിരിക്ക് ഒന്നും സംഭവിക്കല്ലേ എന്ന് അയാളും ദേവരോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. മാരാരുടെ മുൻപിൽ ഭാനു വിങ്ങിപ്പൊട്ടിയില്ല. സുഹൃത്തിന് ആശംസകൾ അറിയിച്ച് ഇല്ലത്തേക്ക് അയാൾ ഒറ്റയ്ക്ക് നടന്നോളാമെന്ന് പറഞ്ഞു. പക്ഷെ മാരാര് സീതാ കല്യാണം പാട്ട് പാടിക്കൊണ്ടേയിരിക്കണം. പാട്ട് കേട്ട് നടന്നാൽ പേടി തോന്നില്ല. സീതാ കല്യാണവും കേട്ട് ഭാനു നടന്നകലുന്നത് മാരാർ നോക്കി നിന്നു. എന്നാൽ അന്ന് ഭാനു ഇല്ലത്തെത്തിയില്ല. ഭാനു നമ്പൂതിരിയുടെ വിയോഗമറിഞ്ഞ് ആ നാട് പിറ്റേന്നുണർന്നു. ജീവനറ്റ അനുജന്റെ ശരീരത്തിന് മുൻപിൽ സോമദത്തന്റെ കണ്ണുകൾ അന്ന് ആദ്യമായി നിറഞ്ഞു. അച്ഛൻ പഠിപ്പിച്ച അന്ധവിശ്വാസങ്ങളുടെ ഫലമാണ് ഭാനുവിന്റെ മരണത്തിന് കാരണമെന്ന് സോമദത്തൻ ആരോപിച്ചു. അന്ന് വൈകിട്ട് ചടങ്ങുകൾക്ക് ശേഷം മാരാർ സോമദത്തനെ കാണാനെത്തി.
0: ഞാൻ കാലത്തോട്ട് അന്വേഷിക്കാറുന്നു. ഒരു കാര്യം പറഞ്ഞ വിഷമാവോ?
3: എന്താ പറഞ്ഞോളൂ.
0: ഭാനുവുംപുരിയുടെ മനസ്സ് എനിക്കറിയണ പോലെ നിങ്ങൾക്കൂടി അറിയില്ലാന്ന് കൂട്ടിക്കോളൂ. ഭാനുവുംപുരിയുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണമെങ്കിൽ ഞാനിത് പറഞ്ഞേ പറ്റൂ.
3: താൻ വ്യക്തമായിട്ട് പറയുക.
0: എന്ത് പാപ അങ്ങയുടെ അച്ഛൻ ചെയ്തേ? അദ്ദേഹത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റ് പറ്റി മുഴുവൻ നിങ്ങൾക്കാ. പറക്കുമുറ്റി കഴിയുമ്പോ തിരിഞ്ഞു നിന്ന് അതിശയിപ്പിക്കുന്നത് അത്ര വലിയ കഴിവൊന്നുമല്ല. പഠിപ്പുണ്ടായ മാത്രം പോലെ തിരുമീനി, മനുഷ്യനായി ജീവിക്കാൻ കൂടി നോക്കുക. ഞാൻ ആരും ഇല്ലാത്തതാണ്, പക്ഷേ എനിക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്നെ പോവാ. ബാനുമ്പരില്ലാത്ത വിടം എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയണില്ല. വരട്ടെ, അരുതാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പ.
2: ഭാനുവില്ലാത്ത നാടിനോട് വിട പറഞ്ഞ് മാരാരും അരങ്ങൊഴിഞ്ഞു. ഗായത്രി വീണ്ടും ഗർഭിണിയായി. പഴയപോലെയൊരു വേദന വീണ്ടും വന്നപ്പോൾ അവർ ഒരിക്കൽ കൂടി ഹോസ്പിറ്റലിലെത്തി. നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടറും അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടോ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയാൻ ഗായത്രിക്ക് കരുത്തില്ലാതെയായി. എല്ലാവരും പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് അവളുടെ ദുർബല മനസ്സ് അനുമാനിച്ചു.
4: എനിക്കൊന്നും അറിയില്ല. ഇനി ഒരു പരീക്ഷണം കൂടി എനിക്ക് വയ്യ. നമുക്കിവിടുന്ന് മാറി താമസിക്കാം.

0: ഇവിടെ സന്തതി വാഴില്ലെന്ന് പറയണത് സത്യം എന്നാ തോന്നണ?
1: വിഡിത്തം പറയാണ്ടിരിക്കുക. പെട്ടെന്നൊരു തോന്നലിന് മാറ്റാനുള്ളതല്ല നമ്മുടെ ആദർശം. ഇത്രയും കാലം പഠിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ ഇതിനായിരുന്നോ?
0: ഞാൻ മനസ്സിലാക്കിയതൊക്കെ തെറ്റായിരുന്നു തോന്ന. അച്ഛൻ പറയണതും ഏട്ടൻ ചെയ്യണതും ഒക്കെ ഒരു ആവേശം മാത്രമാണെന്ന് തോന്ന.
1: നിന്നെ ആരോ ബ്രെയിൻ വാഷ് ചെയ്താണ്. ഗായത്രി, നീ ഒന്ന് സമാധാനമായിട്ട് ആലോചിക്ക.
0: എനിക്കൊന്നും ആലോചിക്കാനില്ല. നിങ്ങൾ പറയണതും ചെയ്യണതും തെറ്റാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ എനിക്കെന്റെ കുട്ടിയെ വേണം, അത്രയേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. അമ്മയാകാനുള്ള മോഹം.
1: വെറുതെ സെന്റിമെന്റ് ആവാണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. ആദർശത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചിറങ്ങിയവനാണ് ഞാൻ. നിന്റെ ഈ കൺഫ്യൂഷൻ ഒന്ന് മാറുക വേണ്ടു, പിന്നൊക്കെ നേരെ ആയിക്കോളും.
0: ഇല്ല, എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. അനുഭവങ്ങളുടെ മുമ്പിൽ ആദർശത്തിന് ഒരു വിലയില്ല. ഏട്ടൻ എന്നെ മനസ്സിലാക്കിയാൽ മാത്രം മതി, നമുക്ക് ഇവിടുന്ന് മാറാം. ഇല്ലത്തേക്ക്
1: പോ. ഇനി എനിക്കൊന്നും പറയാനില്ല. നിനക്ക് ഇവിടുന്ന് മാറണം വെച്ചാ മാറാം, പക്ഷെ എന്നെ പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്നെങ്കിലും നിന്റെ മനസ്സ് മാറിയ തിരിച്ചു വരാം. എനിക്കെന്റെ ആദർശമാണ് വലുത്, എന്റെ മാർഗവും അതനുസരിച്ചാണ്. അത് വിട്ട് എനിക്കൊരു ജീവിതവും ഇല്ല.
2: നീ എന്തായി കാണിച്ചേ? തോന്നാസിനൊരു അതിരുണ്ട്. തോന്നുമ്പോ ഇറങ്ങി പോരാനും മാറി താമസിക്കാനും ഇതെന്താ കുട്ടികളെയാ?
0: ഞാൻ പറയണത് അച്ഛന് മനസ്സിലാവാഞ്ഞിട്ടാ.
2: എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ എതിരായിരുന്നില്ല. ഒരേപോലെ ചിന്തിക്കുന്ന ഒരാളാണ് നല്ലതെന്ന് ഞാൻ നിരീക്ഷിക്കുകയും ചെയ്തു. ദത്തം പറഞ്ഞാൽ എന്താ തെറ്റ്?
0: സ്വന്തം സന്താനമാണ് എനിക്ക് വലുത്.
2: നിന്റെ വാദം ശരിയല്ല, ദത്തന്റെ സ്ഥാനമാണ് ശരി.
0: എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലേ?
2: ഇക്കാര്യത്തിലില്ല. 100% തെറ്റ് നിന്റെയാണ്. അത് സമ്മതിക്ക, തിരിച്ചില്ല, വേറെ ഒന്നും ചെയ്യാല്ല. ഗായത്രി, നീ വാശി പിടിക്കരുത്. എന്റെ മകളാച്ചിട്ട് നിന്റെ എല്ലാ തോന്നാസിനും എനിക്ക് അരി നിൽക്കാൻ വയ്യ. നീ തിരിച്ചു പോവുക.

0: അങ്ങനെ ഗായത്രി ആ വീടിന്റെ പടിയിറങ്ങി സ്വന്തം വീട്ടിലെത്തി. എന്നാൽ അവിടെയും അവളുടെ അച്ഛന് പറയാൻ മറ്റു ന്യായങ്ങളുണ്ടായിരുന്നു. സോമദത്തന്റെ വാദമാണ് ശരിയെന്ന് ഗായത്രിയുടെ അച്ഛനും അഭിപ്രായപ്പെട്ടു. ഒടുവിൽ കലുഷിതമായ മനസ്സുമായി നിസ്സഹായതയോടുകൂടി ഗായത്രി സോമദത്തന്റെ ഇല്ലത്തെത്തി. അവിടെ ദേവദത്തനോട് അവൾക്കൊന്നും പറയേണ്ടി വന്നില്ല. പടിക്ക് മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരിഞ്ഞ് ഭാര്യയെ ഒരു വട്ടം നോക്കി. തികഞ്ഞ സന്തോഷത്തോടുകൂടി ഗായത്രിയെ സോമദത്തന്റെ അമ്മ ഇല്ലത്തേക്ക് പ്രവേശിപ്പിച്ചു. സോമദത്തൻ പുരോഗമന പ്രസ്ഥാനത്തിന്റെ തിരക്കുകളിൽ ഏർപ്പെട്ടപ്പോൾ അയാളുടെ ഇല്ലത്ത് ഗായത്രി അമ്മയുടെ പരിചരണത്തിൽ കഴിഞ്ഞു. അങ്ങനെ അവൾക്കൊരു ആൺകുഞ്ഞു ജനിച്ചു. സോമദത്തനും ഈ വിവരമറിഞ്ഞു. ഒരിടവേളയ്ക്കു ശേഷം തന്റെ അച്ഛനെ സോമദത്തൻ കണ്ടു.
1: ഒരു കാര്യം പറയാച്ചിട്ട് അവളെപ്പിച്ച് താൻ അറിഞ്ഞുലോ തനിക്ക് ഉണ്ണിയുണ്ടായി
2: അറിഞ്ഞു.
1: ഓ, താനാ തീരുമാനിക്കണ്ടേ അയാളെ എങ്ങനെയാ വളർത്തണ്ടേ? നമ്പൂരിയായിട്ടോ
2: മനുഷ്യനായിട്ടോ?
1: മനുഷ്യനാവാൻ പൂണൂല് കളഞ്ഞാ മതിച്ച എത്ര എളുപ്പായിരുന്നു. മനുഷ്യനാവണമെന്നാ എന്റെയും മോഹം. അതിന് വാശിയും തന്നിഷ്ടവും മതിയെന്ന് തോന്നണുണ്ടോ?
2: ഇത് വെറും വാശിയല്ല, ഒരു ആദർശത്തിന് വേണ്ടി, മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക്. അതിന് ചിലപ്പോ ചില വിഗ്രഹങ്ങൾ തച്ചുടക്കേണ്ടി വരും.
1: ഒരു വിഗ്രഹം ഉടച്ചാൽ വേറൊന്ന് വാർക്കേണ്ടി വരും. ശൂന്യതാന്നൊന്നും ഉണ്ടാവില്ല. തർക്കല്ല, വാദോനാവലംബ എന്നാണ് എന്റെ പ്രമാണം.
2: ഞങ്ങൾ വാദിക്കും, തർക്കിച്ച് തോൽപ്പിക്കും, എന്നിട്ട് സത്യം കാണിച്ചു കൊടുക്കും. അതാണ് ഞങ്ങളുടെ മാർഗം.
1: ഇപ്പൊ തന്റെ ഉണ്ണിയെ വളർത്തുന്ന കാര്യം ജാതകർമ്മം കഴിക്കണം എന്ന് വെച്ചാ?
2: വേണ്ട, എന്റെ മകന് ജാതകർമ്മം വേണ്ട. ഞാൻ അവനെ ശുദ്ധ മനുഷ്യനായിട്ട് വളർത്തും.
1: ഇല്ല എന്ന് പറഞ്ഞില്ല, ഗായത്രി അതിനെ വളർത്തും. നിങ്ങളുടെ രണ്ടാളുടെയും വാശിക്ക് ഒരു ജീവൻ പരീക്ഷണം ആവരുത്. തനിക്ക് എപ്പോഴാച്ചാ വരാം, ഉണ്ണിയും ഗായത്രിയും കൂട്ടിക്കൊണ്ടു പോവാം, ഞാൻ തടസ്സാവില്ല.
2: അവൾക്ക് എന്റെ ഒപ്പം ജീവിക്കാൻ എപ്പോഴാ ഇഷ്ടാച്ചാ വരാം, അല്ലെങ്കിൽ വേറെ ജീവിക്കാം.
1: നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കിയിട്ടല്ലേ ഒന്നിച്ചായത്? ഇപ്പൊ പിന്നെ
2: അത് അന്ന് ഗായത്രി അന്ന് അവൾ എന്റെ ആദർശത്തിനൊപ്പം നിന്നു.
1: ഉണ്ണി, നിങ്ങൾ അന്യോന്യം ഇഷ്ടായി, ഏഴ് ചുവട് വെച്ചു, ഏഴ് പദം പറയുകയും ചെയ്തു.

0: എനിക്ക് എന്റെ ആദർശമാണ് വലുത്. ഞാൻ അതിനു വേണ്ടി എന്തും സഹിക്കും. ഭാര്യയും മകനും പ്രശ്നമല്ല, ഒന്നും ഒന്നും പ്രശ്നമല്ല. ഉണ്ണിയുടെ കാര്യം പറഞ്ഞില്ല, ഞാൻ വളർത്തും എന്നെ പോലെ. എന്റെ മകൻ എന്നെ പോലെ ആവണം.
1: എന്റെ മകനെ കുറിച്ച് ഞാൻ അങ്ങനെ വാശി പിടിച്ചില്ലല്ലോ.
2: പിറ്റേന്ന് ദേവദത്തനെ കാണാൻ ചിലരെത്തി. ദേശത്ത് മഴ പെയ്യുന്നില്ല, നദികളൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. ഒരതിരാത്രം നടത്തി മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തണമെന്ന ആവശ്യവുമായിട്ടാണ് അവർ ദേവദത്തനെ സമീപിച്ചത്. തനിക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങൾക്ക് ഒഴിവ് കഴിവുകൾ അയാൾ പണ്ടും പറയാറില്ല. അങ്ങനെ അതിരാത്രം നടത്താൻ തന്നെ അവർ തീരുമാനിച്ചു. ഇതിനെ എതിർക്കാൻ സോമദത്തൻ മുൻപന്തിയിലുണ്ടാകുമെന്ന് ദേവദത്തനും അറിയാമായിരുന്നു. അതിരാത്രം നടത്തരുതെന്നറിയിക്കാൻ സോമദത്തൻ തന്റെ അച്ഛന്റെ അരികിലെത്തി. തന്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ദേവദത്തൻ തയ്യാറായില്ല. അതിരാത്രം കൊണ്ട് മഴ പെയ്തില്ല എങ്കിൽ തന്റെ വഴി സ്വീകരിക്കുമോ എന്ന് സോമദത്തൻ തന്റെ അച്ഛനെ വെല്ലുവിളിച്ചു. വിധി അതാണെങ്കിൽ അതിനും ദേവദത്തൻ തയ്യാർ. അതിരാത്രത്തിന്റെ മുഖ്യ ആചാര്യനായി അച്ഛൻ സേവനമനുഷ്ഠിച്ചപ്പോൾ അതിനെതിരെ ഉറക്കെ സംസാരിച്ചുകൊണ്ട് മകൻ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. 12 നാൾക്ക് ശേഷവും മഴമേഘങ്ങളുടെ കണിക പോലും ആകാശത്തില്ല എന്ന് അയാൾ ആക്രോശിച്ചു. എങ്കിലും പറഞ്ഞു മുഴുമിപ്പിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനു മുൻപേ മഴത്തുള്ളികൾ മറ്റുള്ളവരെ എന്ന പോലെ അയാളെയും നനച്ചു. ദീർഘനാൾക്ക് ശേഷമുള്ള കോരിച്ചൊരിയുന്ന മഴയിൽ മനുഷ്യരും മൃഗങ്ങളും ആർത്തുല്ലസിച്ചു. കൂടെയുള്ളവരുടെ മനസ്സിലെ കുളിർമ കണ്ടില്ല എന്ന് നടിക്കാൻ സോമദത്തനായില്ല. മാസങ്ങൾക്കിപ്പുറം എല്ലാം ത്യജിച്ചവനെ പോലെ അയാൾ ഇല്ലത്തേക്ക് നടന്നെടുത്തു. അച്ഛനെ കാണണമെന്ന മോഹം അയാൾക്ക് നിറവേറ്റാനായില്ല. അപ്പോഴേക്കും ദേവദത്തൻ അഗ്നിയിൽ വിലയം പ്രാപിച്ചിരുന്നു. അവസാനമായി കണ്ടപ്പോൾ അച്ഛൻ സോമദത്തനോട് പറഞ്ഞ വരികൾ അപ്പോഴായിരിക്കാം അയാളിൽ മുഴങ്ങിയത്. ബന്ധങ്ങൾക്ക് മുൻപിൽ വാശികൾ ഉപേക്ഷിക്കാൻ സോമദത്തനും തയ്യാറായി. അതായിരിക്കാം അപ്പോൾ അയാൾക്ക് തോന്നിയ അയാളുടെ ശരി. ആ ശരിയിലൂന്നി പിന്നീട് അങ്ങോട്ടേക്കും അയാൾ ജീവിച്ചു, ഗായത്രിയുടെയും മകന്റെയും അമ്മയുടെയും ഒത്ത്. ചിത്രത്തിലെ കഥാസന്ദർഭങ്ങളെക്കാൾ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ് ക്ലൈമാക്സിലേക്കടുക്കുമ്പോൾ ദേവദത്തൻ തന്റെ മകനോട് പറയുന്ന വാചകം. എന്റെ മകന്റെ കാര്യത്തിൽ എനിക്കാ വാശി ഇല്ലായിരുന്നല്ലോ എന്ന്. അതുതന്നെയാണ് ചിത്രത്തെ വേറിട്ടു നിർത്തുന്ന ഘടകവും. സ്വാതന്ത്ര്യം വ്യക്തി അധിഷ്ഠിതമായിരിക്കണം. സ്വയമേവ ചിന്തിച്ചു തിരഞ്ഞെടുത്ത ശരികളിലൂടെ മുൻപോട്ടു പോകാൻ എല്ലാവർക്കും കഴിയണം. ആ പ്രവർത്തനങ്ങൾ പൊതുനന്മ മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കണമെന്നു മാത്രം. പുരോഗമന മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാലാകാലങ്ങളിൽ പരിവർത്തനത്തിന് വിധേയമായ വിപുലമായ സമൂഹമെന്ന നിലയിൽ ആ കർത്തവ്യബോധം ഓരോരുത്തരിലും ഉണ്ടാവട്ടെ. ബന്ധങ്ങളെയും ആദർശങ്ങളെയും സന്തുലനം ചെയ്ത് മുൻപോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളിലൂടെ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന പൈതൃകമെന്ന ചിത്രത്തിന്റെ കഥ എഴുതിയത് ജോർജ് വെട്ടവും തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് കലൂർ ഡെന്നിസുമാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം ചിത്രത്തെ സംഗീത സാന്ദ്രമാക്കുന്നുണ്ട്. നരേന്ദ്രപ്രസാദ്, സുരേഷ് ഗോപി, ജയറാം, ഗീത എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം നരേന്ദ്രപ്രസാദിന്റെ ചില മിഴിവുറ്റ പ്രകടനങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ പല ചിന്തകൾ ഒരേ ചരടിൽ കോർത്തിണക്കിയ പൈതൃകം എന്ന സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സിറിഞ്ചും ടെതസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഒരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു.